സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, കർക്കടകം 12, 2026 ജൂലൈ 28 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് അടുത്തു നിൽക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ അവർക്ക് നേരെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ എല്ലാ കുറവുകളും കഴിവുകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആരായാലും അവർക്ക് നേരെ മാത്രം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ലോകത്തെ ഒരു ഭരണാധികാരിക്കും തന്റെ രാജ്യത്തെ എല്ലാ പക്ഷത്തുള്ളവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകാനാകില്ല. ഭൂരിപക്ഷ താല്പര്യം സംരക്ഷിക്കുവാൻ മാത്രമേ ഏതൊരു ഭരണാധികാരിക്കും സാധിക്കുകയുള്ളൂ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്, 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണമാസം.

പ്രത്യേക പരിപാടി 6:45 മധുരം സംസ്കൃതം, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 28. ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതും ചരൺ സിംഗ് ഇന്ത്യയുടെ 7-ാമത്തെ പ്രധാനമന്ത്രിയായതും ആസാമിലെ ദിബ്രു സെയ്ലോവ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നതുമൊക്കെ ഒരു ജൂലൈ 28. ജൂലൈ 28 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 28. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. ആരോഗ്യകരമായ ഒരു മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറയ്ക്ക് സുസ്ഥിരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം, ഇതിന്റെ പ്രാധാന്യം ലോകത്തെ അറിയിക്കാൻ എല്ലാ വർഷവും ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനമായി ആഘോഷിക്കുന്നു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മാരകമായ കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസാണ് ഹെപ്പറ്റൈറ്റിസ്. പൊതുജന ആരോഗ്യത്തിന് ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് 2030 നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ആയിരത്തി 1914 ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ച് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ജൂലൈ 28. നാസ രൂപീകരണം സംബന്ധിച്ച് നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് ആക്ട് US കോൺഗ്രസ് അംഗീകരിച്ചത് 1958 ഇന്നേ ദിവസമായിരുന്നു. ജൂലൈ 28 ചരൺ സിംഗ് ഇന്ത്യയുടെ 7-ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. ജൂലൈ 1997 ഇന്നേ ദിവസമായിരുന്നു അസമിലെ ദിബ്രു സെയ്ലോവ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത്. 1997 ഹൈക്കോടതി വിധി വന്നത് 1997 ഇന്നേ ദിവസമായിരുന്നു. വിരലടയാളം തിരിച്ചറിയൽ മാർഗമായി ഉപയോഗിച്ചത് 1858 ജൂലൈ 28. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1921 ഇന്നേ ദിവസമായിരുന്നു. സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയുമായ വിശുദ്ധ അൽഫോൺസാമയുടെ ചരമദിനമാണ് ഇന്ന്. 1946 ജൂലൈ 28 അവർ അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും

0: സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ് പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം ഒന്നിന്റെ വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ് യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. എൻഡിഎ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഇമാസം 21 അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗരൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. 4 പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. 3 മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂലിയക്കോട്.
2: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AAY കാർഡുകാർക്കായുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25 പൂർത്തിയാക്കും. 16 അടങ്ങിയതാണ് സൗജന്യ കിറ്റ്. സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ

0: വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൾ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ VV വിജയഭാരതി റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം RTO യൂസഫ്, താനൂർ DYSP സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ്യ സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുവുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള
3: ധങ്കറിന്. Mama

0: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് കലാ ജെർലിൻ, പ്രീത, സോണി, സിറിൽ, ജോസ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് കലാജെർലിനും സംഘവും അവതരിപ്പിച്ച ക്രിസ്തീയ ഭക്തിഗാനം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 PM, പുനഃപ്രക്ഷേപണം.

വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കാൽക്കുലേറ്റർ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള

0: കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4 പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിനിയുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരുനേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4823 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5 ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ദ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 2 സ്വർണം ഉൾപ്പെടെ.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശരത്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത

0: ചുവടുവയ്പ് MES തന്നെ.
1: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
0: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
1: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447603 9400 7809 9400 9447 5 6 0 3 6.
0: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ജീവിതത്തിൻ്റെ ഏത് തുറയിലും വിജയിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഗുണവും സ്വഭാവവിശേഷവുമാണ് കേൾക്കുക, കേൾക്കാൻ സന്നദ്ധനാകുക എന്നത്. ഒരു ഉന്നത സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ തനിക്കെല്ലാം അറിയാമെന്നും സർവവിജ്ഞാന കോശമാണെന്നും സർവജ്ഞപീഠത്തിൽ കയറിക്കഴിഞ്ഞുവെന്നും ഒക്കെ ധരിച്ചു വശാകുന്നവർ കാലക്രമത്തിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാനാണ് സാധ്യത കൂടുതൽ. ആരെയും നാം നിസ്സാരരായി കാണരുത്. എല്ലാവർക്കും അവരെത്ര ചെറിയവരാണെങ്കിലും ശരി, ജീവിതാനുഭവങ്ങളും പരിചയ സമ്പത്തും നൽകിയ ഉൾക്കരുത്തുണ്ട്. അവരിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഒരു MD തന്റെ അറ്റൻഡറിൽ നിന്ന് പോലും പലതും പഠിക്കാനുണ്ട്. ഒരു ബാങ്ക് മാനേജറാണെന്ന് കരുതുക, പെട്ടെന്നൊരു ദിവസം ചാർജ് എടുത്ത് ആരുടെയും സഹായം കൂടാതെ ഭരണം തുടങ്ങിക്കളയാം എന്ന് കരുതരുത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുണ്ട്, എന്താണ് ആ ബ്രാഞ്ചിന്റെ ചരിത്രം, ആരൊക്കെയാണ് അവിടുത്തെ പ്രധാന ഉപഭോക്താക്കൾ, എന്തൊക്കെയാണ് അവിടെ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ബാങ്കിങ് മേഖലകൾ, ഇങ്ങനെ പലതും ഒരു മാനേജർ അറിയേണ്ടതുണ്ട്. ബ്രാഞ്ചിന്റെ തുടക്കം മുതൽ അവിടെയുള്ള ഒരു താഴ്ന്ന ജീവനക്കാരന് ചിലപ്പോൾ താങ്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകാൻ കഴിയുമായിരിക്കും. ഒരു ഹെഡ്മാസ്റ്ററായി പുതിയ സ്കൂളിൽ ചുമതല ഏറ്റെടുത്താലും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സ്കൂളിന്റെ ചരിത്രം, ഇതപര്യന്തമുള്ള നേട്ടങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, കലാകായിക പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിയന്തര ആവശ്യങ്ങൾ എന്നിങ്ങനെ സ്കൂളിന്റെ പൊതുവായ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആരും പറയുന്നത് കേൾക്കില്ല, ആർക്കും അവസരം നൽകില്ല, എനിക്കെല്ലാം അറിയാം, ഈ മനോഭാവവുമായി മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. അതിനേറ്റവും ആവശ്യം ആര് എന്ത് പറഞ്ഞാലും അത് കേൾക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുക എന്നതാണ്. നമുക്ക് ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ന്യൂ ജനറേഷന് വേണ്ടി അവർക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള, ഇഷ്ടമുള്ള, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ തരംഗങ്ങൾ ആയിരിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയയിലെ സംഗീത ആരാധകർക്കിടയിൽ തരംഗമായി പടരുകയാണ് അക്സോമാനിയ. ഗ്ലോബൽ വൈറൽ ചാർട്ടിൽ 4ാം സ്ഥാനത്തെത്തിയ അക്സോമാനിയക്കിന്റെ അംശം എന്ന മലയാളം തമിഴ് ഗാനമാണ് ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് വൈറലായി കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലല്ലാത്ത ഒരു പ്രാദേശിക ഇന്ത്യൻ സംഗീതം ഇത്രയും ഹിറ്റ് തരംഗം തീർക്കുന്നത് അപൂർവമാണ്. വീഡിയോ പുറത്തിറങ്ങിയ ശേഷം ഇതുവരെ 80 ലക്ഷത്തിലേറെ പ്രേക്ഷകരാണ് ഈ ഗാനം തിരഞ്ഞ് യൂട്യൂബിലെത്തിയത്. അക്സോമാനിയക് എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശി ആരൺ സെലസ്റ്റിൻ, ഭൂമി, MHR, സർക്കിൾ ടോൺ എന്നിവർ ചേർന്നാണ് ഈ പാട്ട് ഒരുക്കിയിരിക്കുന്നത്. സിനിമാറ്റിക് രീതിയിൽ ചിത്രീകരിച്ച ഗാനത്തിന് പ്രണയവും മരണവും കാമവും ചേർന്നൊഴുകുന്ന പശ്ചാത്തലം പുതുമ പകരുന്നു. പുരാണത്തിലെ കാമദേവന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ ഗാനം ക്ലാസിക്കൽ സംഗീതത്തിനൊപ്പം റിഥം ആൻഡ് ബ്ലൂസ്, ഹിപ് ഹോപ്പ് സംഗീതത്തിന്റെ കൂടി ഫ്യൂഷനാണ്. ഞാൻ ഗന്ധർവൻ എന്ന പത്മരാജൻ ചിത്രത്തിലെ ഗന്ധർവ കഥാപാത്രവും പാട്ടിൽ മിന്നിമറയുന്നു. പ്രാദേശികമായി അടിവേരുകളുള്ള ഇന്ത്യൻ സംഗീതത്തിന് ലോകമാകെ ആരാധകരെ നേടിക്കൊടുക്കുന്ന അംശം ഗാനം ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീലുകളിലും ട്രെൻഡ്.

0: ശബ്ദം ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കേൾക്കാനുള്ള സന്നദ്ധത എന്ന ഗുണം എങ്ങനെ വളർത്തിയെടുക്കാം, ഇതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണമെങ്കിൽ ഒരാൾക്ക് ക്ഷമ എന്ന വിശേഷ ഗുണം ഉണ്ടായേ മതിയാകൂ. ക്ഷമയില്ലാത്തവർ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാനാണ്? ഒരു ഔദ്യോഗിക പദവി വഹിക്കുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരും കാണാനും സംസാരിക്കാനും വരും. അവരെ ശല്യക്കാരായി കാണുകയല്ല വേണ്ടത്. ഒരുപക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ ബാലിശമായി തോന്നുന്നുവെങ്കിൽ നയത്തിൽ സംസാരം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമയം ആവശ്യമില്ലാതെ അപഹരിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുതെന്ന് മാത്രം. ചിലപ്പോൾ കാഴ്ചയിലോ ബാഹ്യരൂപത്തിലോ ബാഹ്യപ്രകടനങ്ങളിലോ വേഷവിധാനത്തിലോ അത്ര ആകർഷകമായ വ്യക്തിത്വമല്ലെന്ന് തോന്നിപ്പിക്കുന്നവർക്കും കാമ്പും കഴമ്പുമുള്ള പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാൻ കഴിയും. അവരോട് ഒരിക്കലും മുൻവിധിയോടുകൂടിയ സമീപനം സ്വീകരിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ഭാഗധേയം മാറ്റിമറിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളാകും അവർക്ക് സമർപ്പിക്കാനുണ്ടാകുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അതേപടി സ്വീകരിക്കണമെന്ന് ഇവിടെ അർത്ഥമാക്കുന്നില്ല. ആവശ്യമായ മാറ്റങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ, മിനുസപ്പെടുത്തൽ, പരിവർത്തനങ്ങൾ തുടങ്ങിയവ നടത്തി അവരുടെ ആശയങ്ങളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ആരെയും ചെറുതായി കാണുകയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യരുത്. വ്യക്തി ജീവിതത്തിലും ഈ പറഞ്ഞതെല്ലാം ബാധകമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രായത്തിൽ മൂത്തവർ ഗ്രഹനാഥന്മാരായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടി പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഒരു സഹായിയായി നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള ആശയങ്ങൾ ലഭിക്കുക. നാട്ടറിവുകൾ, കേട്ടറിവുകൾ, ഇങ്ങനെ പലതും നമുക്ക് സഹായത്തിനെത്തും, നാം അവയെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ. ഉത്തരവാദപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും അവലോകന യോഗങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇവ പലപ്പോഴും യാതൊരു പ്രയോജനവുമില്ലാതെയാകുകയാണ് പതിവ്. ഇത്തരം യോഗങ്ങൾ റേഡിയോ TV പ്രോഗ്രാം പോലെ ഒരു വശം മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാകുന്നതായി മാറുന്നതാണ് അനുഭവം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിനുള്ള ക്ഷമയില്ലായ്മയും താൻ ബോസാണെന്നും ബോസ് എല്ലാം അറിയുന്നവനാണെന്നും ബോസിനൊരിക്കലും തെറ്റുപറ്റില്ലെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹന്ത, ഇതാണ് ഇത്തരം യോഗങ്ങളുടെ പരാജയത്തിന് കാരണം. കിഞ്ചന വർത്തമാനം ഒരു തന്ത വൈബാണ് എന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ന്യൂജെന് വേണ്ടി, ജെൻസികൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങൾ. ഏയ് നീലോത്തി നീലോത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ മനോഹര ഗാനം കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഒന്ന് സംശയിക്കും, ഇത് കുറച്ചുനാൾ മുമ്പ് എവിടെയോ കേട്ടതാണല്ലോ എന്ന്. ശരിയാണ്, ചില ഗാനങ്ങൾ റിലീസ് ചെയ്ത് അല്പം വൈകി മാത്രമാണ് ട്രെൻഡിങ് ആകുന്നത്. സിറൈ എന്ന തമിഴ് ചിത്രത്തിലെ ഈ ഗാനവും അക്കൂട്ടത്തിൽ പെടും. ചിന്മയി ശ്രീപദയും സൂരജ് സന്തോഷം ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന് വരികൾ എഴുതിയത് സാരഥിയാണ്. ജസ്റ്റിൻ പ്രഭാകരന്റേതാണ് സംഗീതം. LK അക്ഷയ്കുമാറും അനിഷ്മയും പ്രണയ ജോഡികളായി എത്തിയ ചിത്രത്തിൽ വിക്രം പ്രഭുവും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഏതാനും മാസം മുമ്പ് ഇറങ്ങിയതാണെങ്കിലും ഈ ഗാനം അടുത്തിടെയാണ് ഇൻസ്റ്റാ റീലുകളിലടക്കം വീണ്ടും തരംഗമായത്. യുവ ഗായകർ കവർ ഗാനം ആലപിച്ചും സെലിബ്രിറ്റികളടക്കം വീഡിയോ റീലുകൾ ചെയ്തും നീലോത്തി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാകുന്നതിന്റെ സന്തോഷത്തിലാണ് പാട്ടിന്റെ അണിയറ പ്രവർത്തകർ. സുരേഷ് രാജകുമാരി സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ ചിത്രത്തിലെ ഈ മെലഡി റൊമാൻറ്റിക് ട്രാക്ക് ലൂപ്പ് മോഡിൽ ആവർത്തിച്ച് കേൾക്കുകയാണ് ഫീൽ ഗുഡ് ഗാനങ്ങളുടെ ആരാധകർ.

0: பிடிக்காதா?
1: சாப்பிடு.
2: நீ சாப்பிடு.

0: சத்துணம் 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പല ഓഫീസുകളിലും മേലധികാരികൾ അവർ നടത്തുന്ന യോഗങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്ന സഹപ്രവർത്തകരെയും കീഴ് ജീവനക്കാരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി ഇടം വലം നോക്കാതെ ശകാരിക്കുകയും അപമാനിച്ച് മനോവീര്യം കെടുത്തുകയുമാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതുമൂലം അവർക്ക് ശരിയായ ഫീഡ്ബാക്ക് ലഭിക്കുന്നില്ല. ഫീഡ്ബാക്കിന്റെ അഭാവത്തിൽ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാതെ പോകുന്നു. കാര്യങ്ങൾ താറുമാറാകുമ്പോഴും എല്ലാം ഭംഗിയായും ഗംഭീരമായും നടക്കുന്നുവെന്ന മിഥ്യാധാരണയാണ് നമുക്ക് ലഭിക്കുക. ഈ ശൈലി പിന്തുടരുന്നവർക്ക് അവരുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അഥവാ അറിയുമ്പോഴേക്കും കാര്യങ്ങൾ നിയന്ത്രണാതീതമായി കൈവിട്ടു പോകും. എന്നാൽ കൃത്യമായ ഫീഡ്ബാക്ക് ലഭിക്കുന്നവർ നിലവിലുള്ള ബിസിനസ് തന്ത്രങ്ങളിൽ കാലോചിതമായി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും പുരോഗതി കൈവരിക്കും. ഫീഡ്ബാക്കിനോട് മുഖം തിരിക്കുന്നവർ പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കുന്നതായും കാണപ്പെടാറുണ്ട്. ഏത് അധികാര സ്ഥാനത്തിനു ചുറ്റും സ്തുതി പാഠകരും മറ്റും അടങ്ങുന്ന അനുചര വൃന്ദം ഉണ്ടാകുക സ്വാഭാവികമാണ്. ചിലർക്ക് മുഖസ്തുതിയും പുകഴ്ത്തലും മാത്രം കേൾക്കാനായിരിക്കും താല്പര്യം. വിമർശനങ്ങൾ അവർക്ക് സ്വീകാര്യമേ അല്ല. എന്നാൽ ബുദ്ധിയുള്ളവർ വിമർശനങ്ങളെ കണ്ണാ

ജനറേഷന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ജെൻസി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. ദേശീയ പുരസ്കാര ജേതാവായ ബുച്ചി ബാബു സന തെലുങ്ക് സൂപ്പർ താരം രാം ചരണിനെ നായകനാക്കി സംവിധാനം ചെയ്ത പെദ്ധി എന്ന ചിത്രത്തിലെ ഹല്ലല്ലോ എന്ന ഗാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ നൃത്ത ഗാനരംഗത്തിൽ രാം ചരണിനൊപ്പം ഗ്ലാമറസ് വേഷത്തിൽ ശ്രുതി ഹാസനും ജാൻവി കപൂറും അണിചേരുന്നുണ്ട്. AR റഹ്മാന്റെ ഫാസ്റ്റ് നമ്പർ സംഗീതത്തിനൊപ്പം ഗ്ലാമർ സുന്ദരിമാരുടെ ഹൈ എനർജി ചുവടുകളും കൂടിയായപ്പോൾ പാട്ടിന് അടിച്ചുപൊളി വൈബായി എന്നാണ് യുവ ആരാധകരുടെ വിലയിരുത്തൽ. തെലുങ്കിൽ രക്ഷിത സുരേഷും ഹിന്ദിയിൽ ഹീറും ആലപിച്ചിരിക്കുന്ന ഗാനത്തിന് മലയാളത്തിൽ സ്വരം നൽകിയത് അമൃത സുരേഷാണ്. ആക്ഷനും ഡ്രാമയ്ക്കും റൊമാൻസിനും തുല്യ പ്രാധാന്യമുള്ള ഈ ത്രില്ലർ ചിത്രത്തിലെ മറ്റു ഗാനങ്ങളും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു.

ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
3: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
2: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
3: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
2: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
3: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
4: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
5: ഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71 അല്ലെങ്കിൽ 81212168 0.
8: You're listening to Radio Swandanam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാം.

0: has already begun to echo through our own cherry orchard. So my dear listeners, do read The Cherry Orchard by Anton Chekhov. When you get an opportunity, you may begin by reading about its characters, but you will finish by discovering something about yourself. So for those who are looking for a play that is gentle and deeply moving, let The Cherry Orchard be your next read. Once you meet Chekhov, I am sure that you will return to him again and again. So that's a wrap for today's episode of Reading Room. I will be back next week with another interesting work. Until then, keep reading and enjoy the wonderful world of books. Signing off, Preetha Sugathan. You are now listening to Community Radio Santhunam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
4: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവെക്കാം.
2: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പാറു, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ. അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ജൂലൈ 28-ാം തീയതിയിലേക്ക് നമ്മൾ ഇതായെടുത്ത് എന്താ പറയുക, അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടി വിശേഷങ്ങളും കൗതുക വാർത്തകളും ചെറിയൊരു കുസൃതി ചോദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഓണേ സീറ്റിലിരിക്കുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയാണ്.
0: യെസ്, അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഇന്നത്തെ ലൈവ് ഇതാ അടിച്ചു പൊളിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നത്. പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ സമയം 10 മണി ദാ കഴിഞ്ഞിരിക്കുന്നു, 10:05 ആയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. മെയിനായിട്ടും ഇന്ന് പറയുമ്പോൾ മഴ കനത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ വരുന്ന, അതായത് ഈ ജൂലൈ മാസം 31-ാം തീയതി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ 5 ദിവസവും തുടർച്ചയായിട്ടുള്ള മഴ കാണും, അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്.
1: പല ജില്ലകൾക്കും ഇന്ന് യെല്ലോ അലേർട്ട്.
0: അതെ അതെ, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ഉൾപ്പെടെ 6 ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടും ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടുമാണ് ഇപ്പൊ മഴ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് മഴ കുറച്ച് കുറവാണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ശക്തമായ മഴ കൊണ്ട് പലയിടത്തും പല പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പക്ഷേ മഴ നമുക്ക് അത്യാവശ്യം തന്നെയാണ് അല്ലേ, മഴ പെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരുന്നു കൊണ്ടുള്ള മഴ ഭൂമിക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തുള്ള ആൾക്കാർ നമ്മുടെ ായിട്ടുണ്ടല്ലേ. അപ്പൊ അവരെല്ലാം സേഫാണോ, എല്ലാരും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785.
1: യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ ജൂലൈ മാസമൊക്കെ ഇങ്ങനെ തീർന്നോണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഇന്ന് 28-ആയി, ഇനി 3 ദിവസം കൂടി ഉള്ളു, ജൂലൈ കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ കയറി വരുന്നതേ നമുക്ക് ഓർമ്മയുള്ളൂ അല്ലേ. സ്കൂള് തുറന്നിട്ട് 2 മാസം കഴിഞ്ഞു, ഓണ പരീക്ഷയിലേക്കൊക്കെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ അടുത്തതാ നമ്മുടെ ഓണത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പകുതി മാസം നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ജൂലൈ ഇങ്ങനെ തുടങ്ങിയതല്ലേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് തീർന്നല്ലോ എന്നാ ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ ഓഗസ്റ്റ് തുടങ്ങി തീരാറായി, അപ്പോഴത്തേക്ക് നമ്മുടെ ഓണം കഴിയും. വർഷമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിന് പോകുന്ന പോലെ തോന്നാറ്.
0: ഓണം കഴിഞ്ഞ് പെട്ടെന്നായിരിക്കും എന്താ ക്രിസ്മസിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്നാണ് കുട്ടികളിലേക്ക് ക്ലാസ് തുടങ്ങി. ഇപ്പൊ ഫസ്റ്റ് ആ സെമസ്റ്ററിന്റെ ഫസ്റ്റ് ഘട്ടത്തിന്റെ എക്സാമിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോഴാണ് നമ്മളെ ഇത്ര ആയോ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്.
1: വെക്കേഷൻ അങ്ങോട്ട് കഴിഞ്ഞ് അവർ പഠിക്കാനായിട്ട് അങ്ങോട്ട് അതിനോട്ട് അഡാപ്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത ഓൾറെഡി കുറച്ച് സ്കൂളിലൊക്കെ എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി ഓണ എക്സാം ആണ്, പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓണ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ മിക്ക കുട്ടികൾക്കൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്.
0: അപ്പൊ എന്തായാലും എല്ലാവരും ഓണ മൂഡിലേക്ക് ഇങ്ങനെ കടക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇനി ഏകദേശം 1 മാസം ഇല്ല അല്ലേ ഓണത്തിലേക്ക് കടക്കുന്നതിന്, 1 മാസം ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ എല്ലാവരും ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഇത്ര പെട്ടെന്ന് ഈ ഒരു മാസങ്ങളും ദിവസങ്ങളും ഒക്കെ പോകുന്നതിന് നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ എന്താണ്, എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ചടപടയിൽ നിന്നുള്ള ധൃതിക്കിടയിൽ പെട്ടെന്ന് സ്കൂൾ ഇങ്ങനെ എത്തിയതാ, ഓണം എത്തിയിരിക്കുന്നു, ഇനി പെട്ടെന്ന് പെട്ടെന്ന് ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ.
1: എല്ലാവരും ചിന്തിക്കുകയായിരിക്കും

0: സ്കൂളിനുറപ്പിന് ഒരു ചെലവ്, ഓണത്തിനി അടുത്ത ചെലവോട് ചെലവാണല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ ഓണം അടിച്ചു വിളിക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓരോ ഷോപ്പിലൊക്കെ ഇപ്പോഴേ തുടങ്ങി ഓണത്തിൻ്റെ ആ ഒരു ആഘോഷം എങ്ങനെ ഇനി എങ്ങനെ ഓണം ആഘോഷിക്കണം എന്നുള്ളതൊക്കെ അവരിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. നമ്മളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ഓണം വൈബിലേക്ക് കയറി എന്ന് തോന്നുന്നത് ഓണം പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണല്ലേ. തീർച്ചയായും. അപ്പം ഞാൻ ഇന്ന് ഇങ്ങോട്ടത്തേക്ക് വരുന്ന വഴിക്ക് പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത്. അപ്പം അതിനകത്ത് ഫുൾ ഓണപ്പാട്ടാണ് ഇട്ടിരിക്കുന്നത്. പരനിറയെ ആ പാട്ടിൽ തുടങ്ങുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓണമായോ. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് അതേ ഓണം എത്താറായ എന്നുള്ള രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം എല്ലാ പ്രിയപ്പെട്ടവരും ആ ഒരു ആഘോഷം അല്ലേ നമ്മുടെ കേരളം ആഘോഷിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള മലയാളികൾ ഏത് സ്ഥലത്തുള്ള മലയാളികളും വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത്. അപ്പം അതിൻ്റെ സെലിബ്രേഷൻ മൂഡിലേക്ക് നമ്മളിതാ ചുവടുറപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പം അതിനൊപ്പം റേഡിയോ സാന്ത്വനം ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ അപ്ഡേഷനൊക്കെ പതുക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.
0: അതെ, നമ്മളിങ്ങനെ പിന്നണിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണം
1: അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും
0: ക്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലേ, നമ്മളിങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ് ഓണത്തിന് ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി
1: കുറേ സർപ്രൈസുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ ഇങ്ങ് എടുക്കുകയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളുടെ മെസ്സേജൊക്കെ അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്നലെ നമ്മുടെ ചിത്രാമ്മയുടെ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ അപ്ഡേഷൻ ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു അല്ലേ. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മലയാള സിനിമയുടെ ഒരു യൂത്ത് ഐക്കണമെന്ന് തന്നെ പറയാൻ സാധിക്കുന്ന എങ്കിലും കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയുക ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടർ സ്കെച്ചിങ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് നമ്മളെല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞിക്കാന്നാണ് വിളിക്കുന്നത്. ആ ഒരു സ്റ്റൈലും മാനറസും ആണെങ്കിലും അദ്ദേഹം എന്താ പറയുക സാമൂഹികപരമായിട്ടുള്ള കാര്യമാണെങ്കിലും പല വിഷയങ്ങളിലും അദ്ദേഹം എടുത്തു വെക്കുന്ന ചുവടുറപ്പുകളാണെങ്കിലും എല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ എന്ന DQ എന്ന് നമ്മൾ വളരെ സ്നേഹത്തോട് വിളിക്കുന്ന ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ആഘോഷം കൂടി നമ്മളിങ്ങനെ എന്താ പറയുക തിരികൊളുത്തുകയാണ് എന്ന് കൂടി പറയപ്പെടുകയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, നമ്മുടെ മമ്മൂട്ടിയുടെ മകനാണ് എന്ന ഒരു വിശേഷണത്തിനപ്പുറം നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു മകൻ എന്നൊരു മമ്മൂട്ടിയുടെ മകൻ എന്ന രീതിയിലല്ല അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് അല്ലേ. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യൻ സിനിമയിലും ഒരു പ്രത്യേകമായൊരു സ്റ്റാൻഡ് ബൈ ദുൽഖർ സൽമാൻ ഉണ്ട് എന്ന് തന്നെ പറയാം.
0: അതെ, സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല, എനിക്കിപ്പോൾ തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ദുൽഖറിനെ അറിയാം. കാരണം അദ്ദേഹം ഓരോ സിനിമയും ഇങ്ങനെ ഹിറ്റാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതും ഓരോ ഭാഷകളിലായിട്ട് ഇങ്ങനെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ മാത്രമല്ല അദ്ദേഹം ചുവടുറപ്പിച്ചിരിക്കുന്നത്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം അദ്ദേഹം ചുവടുറപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്യുന്ന സിനിമകളൊക്കെ അവിടെ ഹിറ്റാവാറുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ഫാൻ, മമ്മൂക്ക ഫാൻ എന്ന് പറഞ്ഞ് ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ കുഞ്ഞിക്കാട കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു DQ കാര്യത്തിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിയുടെ മകൻ അങ്ങനെയുള്ള ഒരു കാര്യമോ അതിലില്ല. എങ്ങനെയാണോ എല്ലാവരും ലാലേട്ടൻ ഫാൻസുകാരും കുഞ്ഞിക്കെ ഇഷ്ടമാണ്, അതേപോലെ തന്നെ അദ്ദേഹം എന്ത് കാര്യത്തിൽ സമൂഹത്തിൽ നടന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം എപ്പോഴും കുറിച്ചിരിക്കും. അത് നമ്മളൊക്കെ ഒരു ഇൻസ്പയർഡ് ആണ്. കാരണം ഇവരൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവരെപ്പോഴും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം അദ്ദേഹം എപ്പോഴും ഇത് കുറിച്ചിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എപ്പോഴും ഇങ്ങനെ വൈറലായിക്കൊണ്ടേയിരിക്കും. കാരണം മമ്മൂക്കയായിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും അവരുടെ സംഭാഷണത്തിൻ്റെ ചെറിയ പോർഷൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് എഴുതുന്നതാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. DQ ഒരു സിനിമ റിലീസ് ചെയ്ത് ആദ്യം നോക്കുന്നത് മമ്മൂക്കയുടെ ഇൻസ്റ്റാ പേജിലും അതേപോലെ DQ ഇൻസ്റ്റാ പേജിലും, കാരണം രണ്ടുപേരും അതിൽ പോസ്റ്റ് ചെയ്തിട്ട് താഴെ എന്തെങ്കിലും ഫണ്ണി ആയിട്ട് എഴുതാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഒരു അച്ഛൻ മകൻ ഒരു രസമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പോൾ ഇന്റർവ്യൂസിലാണെങ്കിൽ തന്നെയും കൂടുതൽ ചോദിക്കുന്നത് മമ്മൂക്ക എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ തിരിച്ച് മമ്മൂക്കയോട് ചോദിക്കും ദുൽഖർ എന്താ പറഞ്ഞു എന്നായിരിക്കും ചോദിക്കുന്നത്.
1: ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക ഇനി നമ്മൾക്ക് തുടർച്ചയായിട്ട് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ദുൽഖറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ സ്റ്റൈൽ, ആ ഒരു മാനറിസം ഇപ്പോൾ പലരും ഇമിറ്റേറ്റ് ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു നായക പദവിയിൽ മമ്മൂട്ടി സാറിനെ, മോഹൻലാൽ സാറിനെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ദുൽഖറിൻ്റെതായ ഒരു സ്റ്റൈലും മാനറിസും ഒക്കെ ഉണ്ട്. അതേ ഒരിക്കലും മമ്മൂട്ടി സാറിനെ കോപ്പി ചെയ്യുന്നില്ല. പലപ്പോഴും നമുക്കിപ്പോൾ ചാർലി എന്ന ചിത്രത്തിലൊക്കെ കാണുമ്പോൾ ധ്രുവം സിനിമയിലൊക്കെ നമ്മുടെ മമ്മൂട്ടി സാറിനെ പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും ആ ഒരു മാനറിസും അദ്ദേഹം കോപ്പി ചെയ്തിട്ടില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അല്ലേ. അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ ഈ താരപരിവേഷം എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക ഈ താരങ്ങളുടെ മക്കൾ ഫെയിം ആകുന്നു അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പാത്ത് നമുക്ക് വഴിവെട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവിടെ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ മികച്ചു നിൽക്കാൻ സാധിക്കൂ എന്നതാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വിജയിച്ചൊരു വ്യക്തി

0: തന്നെയാണ് ദുൽഖർ സൽമാൻ എന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഡി ക്യു അല്ലെ.
1: അതെ, എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നെപ്പോ കിഡെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ആ നെപ്പോ കിഡിന്റെ ലിസ്റ്റിൽ ദുൽഖർ അങ്ങനെ വരാറേ ഇല്ല. അദ്ദേഹം ഒരു നെപ്പോ കിഡ് ആണ്, പക്ഷെ വരാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മമ്മൂട്ടിയുടെ മകനായിട്ടായിരിക്കാം സിനിമയിൽ എൻട്രി ചെയ്തത്, പക്ഷെ അവിടെ സ്ഥാനം ഉറപ്പിച്ചത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മാത്രം തന്നെയാണ്. എല്ലാ ഭാഷകളിലും ഇന്ന് അദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ മലയാളത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഓടി പോകാറുണ്ട്, പക്ഷെ അതേപോലെ കറങ്ങി തിരിച്ച് വീണ്ടും വന്നൊരു ഹിറ്റ് ഒക്കെ തന്നിട്ട് നമുക്ക് അങ്ങ് പോകാറുണ്ട്.
0: അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് നാളായിട്ട് നമ്മുടെ ഇവിടെ മലയാളത്തിൽ കാണാനില്ല അദ്ദേഹത്തിന്. അപ്പൊ ഒരു റീ എൻട്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പുതിയൊരു എന്താ പറയാ കഥാപാത്രം അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചിങ് നമ്മൾ കാത്തിരിക്കുകയാണ് എന്ന് കൂടി പറയാണ്. അപ്പൊ 2012 ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം നമ്മുടെ മലയാളത്തിലേക്ക് എത്തുന്നത്. ആ ഒരു ടൈമിൽ തുടക്കകാലത്ത് മമ്മൂട്ടിയുടെ മകൻ എന്ന രീതി പറയുമ്പോൾ കാണാൻ അത്ര അല്ലേ മമ്മൂട്ടിയെ പോലെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഒരു രീതിയൊക്കെ നമ്മൾ ആ യുവത്വത്തിനൊരു ഹരമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ നേരത്തെ പാർവതി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട്, ഒരു സ്റ്റൈലിംഗ് ഉണ്ട്, എല്ലാ രീതിയിലും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു നായകൻ എന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസിൽ എപ്പോഴും അവരല്ലേ അത്ര ഒരു പ്രഭ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ക്ലിക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ തെന്നിന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു താരം കൂടിയാണ് ദുൽഖർ സൽമാൻ എന്ന നമ്മുടെ സ്വന്തം ഡി ക്യു.
1: അതെ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എനിക്കൊന്ന് യൂത്തിനെല്ലാം ദുൽഖർ ഡ്രസ്സ് ചെയ്യുന്ന കണക്ക് ഡ്രസ്സ് ചെയ്യണം, അതേപോലുള്ള ഷർട്ട് വാങ്ങണം, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി, ഷർട്ടൊന്നും നമ്മൾ നോക്കുമ്പോൾ കാണാറില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം പറയാറുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെയിൽ നിന്നാണ് അത് പഠിച്ചത്, കാരണം മമ്മൂക്ക നല്ല സ്റ്റൈലിംഗ് ആയിട്ടാണ് എപ്പോഴും ഡ്രസ്സായാലും.
0: ആരാണ് പിന്നെ ഒരു സ്റ്റൈൽ രീതിയിൽ ആരാണ് നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയണോ മമ്മൂട്ടി എന്ന് തന്നെ പറയാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ദുൽഖറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞിക്കയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇത്തിരിനേരം ഒത്തിരി കാര്യത്തിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ ഒരു സിഗ്നേച്ചർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ ഈ സീതാരാമം എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ്. അതൊരു ബഹുഭാഷാ ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മലയാളത്തിലുള്ള പാട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ജോമുൻ്റെ സുവിശേഷം വിശേഷങ്ങൾ എന്ന ചിത്രം അല്ലേ. അപ്പോൾ ആ ഒരു ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം കേട്ടാലോ?
1: യെസ് കേട്ടോ.
0: അപ്പോൾ ആ അടിപൊളി ആയിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഇന്നുള്ളത് ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം ആരാണ്?
2: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിക്യുവിൻ്റെ ഒരു അടിപൊളി ഒരു സോങ് നമ്മൾ കേട്ടു. അപ്പം അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അപ്പം നല്ല രീതിയിൽ ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളും കഥാപാത്രങ്ങളും എല്ലാം തരട്ടെ. ആ ഒരു സ്റ്റൈലും മാനറസും എല്ലാം നിർത്തിക്കൊണ്ട് ഒരു വേഴ്സറ്റൈൽ ആക്ടറായിട്ട് തന്നെ അദ്ദേഹം മാറട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കുക അല്ലേ? ഈ ഒരു ദിവസത്തിൽ അടിപൊളിയായിട്ട് മൂവി ആയിട്ടേ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങൾ എപ്പോഴും നമ്മൾ റേഡിയോ സാന്ത്വനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇത്തിരി നേരത്തിലൂടെ പറയുമ്പോൾ എല്ലാവർക്കും രാവിലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള പല സബ്ജക്റ്റുകളും നമ്മൾ പറയാൻ ആഗ്രഹിക്കാറുണ്ടല്ലേ. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ദുരന്തങ്ങളും പറയാൻ നമ്മൾ വിട്ടുപോകരുത് എന്ന് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കനത്ത മഴ, നമ്മുടെ കേരളത്തിൽ കനത്ത മഴയെ തുടർന്ന് എന്താ കാറ്റും അതുപോലെ എല്ലിനോ പ്രതിഭാസങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയും കേരളത്തിൽ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ആസാമിൽ വലിയ രീതിയിലുള്ള പ്രളയ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ആ ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളും കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ശിവസാഗർ, ചായ്ദിയോ, ജോർഹണ്ട് അതുപോലുള്ള പല ജില്ലകളിലും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 500,000+ ആളുകളാണ് ഈ പ്രളയം പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ വീട് ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പ്രളയത്തിൽ 11+ ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള കൃഷിയിട നാശങ്ങളും വീടുകളും കന്നുകാലികളും എല്ലാം നശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ NDRF, SDRF എന്നിവയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും ഭക്ഷണവും അടിയന്തര വൈദ്യസഹായവും എത്തിക്കുന്നതിലൊക്കെ തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നേ ചെയ്യാൻ സാധിക്കുമല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അവിടെ വീണ്ടും നല്ല രീതിയിൽ അവരതിജീവിച്ച് മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഈ ഒരു നിമിഷത്തിലെന്ന് പ്രിയ ശ്രോതാക്കളിലേക്ക് അറിയിക്കുകയാണ്.
1: യെസ്, നമ്മളൊരു പ്രളയ ദുരന്ത മുഖമൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം നന്നായിട്ട് അല്ലേ? അപ്പോൾ ഒരു നാട് എത്രമാത്രം അതിൻ്റെ ഭീതിയിലേക്ക് കടക്കും എന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം എങ്ങനെയാണോ, അതിപ്പോൾ പ്രാർത്ഥനയിലൂടെ ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മുടെ തൊട്ട് അയൽരാജ്യമാണ് അല്ല സോറി അയൽനാടാണ് എന്നുള്ള ഒരു ഇത് നമുക്കുണ്ടായാൽ മതി, എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായാൽ മതി, അല്ലെങ്കിൽ കേരളത്തിലല്ലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലല്ലോ ഇത് നമ്മുടെ അടുത്തൊന്നും അല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വേണ്ട, അവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മളെ കൊണ്ട് പറ്റുന്നത്. അത് ഫിനാൻഷ്യലി ആണെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ നമ്മളുടെ ഒരു നേരത്തെ പ്രാർത്ഥനയിലെങ്കിലും അവരെയും കൂടെ

0: ഉൾപ്പെടുത്തുക.
1: അതെ, തീർച്ചയായും പ്രിയപ്പെട്ടവരിലേക്ക് എപ്പോഴും ഒരു ഹാപ്പി ഫേസിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലും നമ്മൾ ആ ഒരു കാര്യം പറയാതെ പോകാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പ്രിയപ്പെട്ടവരിലേക്ക് അത് എത്തിച്ചത്. യെസ്, അപ്പോൾ നമുക്ക് തിരികെ വീണ്ടും എത്താം നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM ഇത്തിരി നേരത്തിലേക്ക്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കാൻ വാട്സപ്പ് നമ്പർ 8848558785.
2: യെസ്, നമുക്കപ്പോൾ മെസ്സേജിലേക്ക് പോകാം. നമുക്ക്

0: ഒരു പാട്ട് ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ടൈം ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്, ലൈവ് പ്രോഗ്രാം. അപ്പോൾ ഒരുപാട് സോങ് സജഷൻസ് ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യം ചോദിച്ചവരുടെയൊക്കെയാണ് നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വനജാമ തീർച്ചയായും നമ്മൾ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നത് തന്നെയായിരിക്കും. വനജാമയ്ക്ക് നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. തീർച്ചയായും നമ്മൾ വനജാമ പറഞ്ഞതുപോലെ ബിനീഷ് അടിമാലി അല്ലെങ്കിൽ ആ ഒരു അടിമാലി ബ്രദേഴ്സിനെയൊക്കെ തിരക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവരെല്ലാവരും സനോജിനെയും തിരക്കിയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അല്ലേ.
0: പാട്ടിടാൻ പറ്റാത്തതിൽ ഒരിക്കലും വിഷമിക്കേണ്ട, ട്യൂൺ ചെയ്തോണ്ടേ ഇരിക്കും, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കാം. പാട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ചെറിയ സമയപരിമിതി ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ചിത്രശേഷിയുടെ ലൈവ് അനൗൺസ് ചെയ്തപ്പോൾ മുതലേ നമുക്ക് മെസ്സേജസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: സോങ് സജഷൻസ് നിരവധിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതനുസരിച്ച് ക്രമത്തിനനുസരിച്ചാണ് നമ്മൾ ഇന്നലെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തിരുന്നത്. നമ്മുടെ ചിത്രാമ്മയുടെ പാട്ടുകളല്ലേ, അപ്പൊ തീർച്ചയായും നമ്മൾ ഈ ഒരു ലൈവിന് ശേഷമോ ഒക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നത് തന്നെയായിരിക്കും. വനജാമ നല്ലൊരു ദിവസം കൂടി നമ്മൾ നേരുകയാണ് അല്ലേ.
0: യെസ്. അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484855785. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസ് അയക്കുക. വാട്സ്ആപ്പ് മെസ്സേജ് അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജും അയക്കാവുന്നതാണ്. അപ്പൊ ആദ്യം ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ പോകണ്ടേ.
1: അതെ അതെ, തീർച്ചയായും നമ്മുടെ ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ്. ഒരുപാട് അപ്ഡേഷനിലൂടെയും ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലൂടെയൊക്കെ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു അല്ലേ.
0: ഇന്ന് ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കേണ്ട പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനായി എല്ലാ വർഷവും ഈ ദിവസം ആഘോഷിക്കാറുണ്ട്. പ്രകൃതി വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുക, വനങ്ങളും വന്യജീവികളും സംരക്ഷിക്കുക, മലിനീകരണം കുറയ്ക്കുക, വരും തലമുറയ്ക്കായി ആരോഗ്യകരമായ ഭൂമി നിലനിർത്തുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന സന്ദേശം.
1: അതെ, അപ്പൊ ഓരോ നിമിഷവും ഇപ്പൊ ഓരോ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് കരുതിയിട്ട് ഇന്നത്തെ ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നതിനുള്ള ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസം അല്ലേ. അപ്പൊ പ്രകൃതി സമ്പത്താണെങ്കിലും നമ്മുടെ പ്രകൃതി ചൂഷണം ചെയ്യുന്ന രീതിയാണെങ്കിലും അതിനൊക്കെ ഒരു ഒരു മാറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അല്ലേ. കാര്യ വിഭവങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇനിയുള്ളൊരു തലമുറയ്ക്ക് അവരെങ്ങനെ ജീവിക്കും? ഇപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുന്ന തലമുറയേക്കാൾ കൂടുതൽ മനോഹരമായിരുന്നു മുമ്പ് ആൾക്കാർ ജീവിച്ചിരുന്നത്. അവർ പറയുന്ന കാലഘട്ടത്തിന്റെ രീതികളും ആ പ്രകൃതി ഭംഗിയാണെങ്കിലും അന്നത്തെ ആ ശുദ്ധവായു ആണെങ്കിലും എല്ലാം നമുക്ക് ഇന്ന് മിസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇനിയുള്ള തലമുറയ്ക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളൊരു രീതി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമ തന്നെയാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അത് സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോ ദിവസവും എനിക്കൊരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ വേസ്റ്റുകൾ ചെയ്യുന്ന വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കുകൾ വീട് വൃത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു പരിസരത്ത് കത്തിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് മാത്രമല്ല അല്ലേ, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ പ്രദേശത്തിലുള്ള എല്ലാവർക്കുമാണ് അത് വ്യാപിക്കുന്നതും ആ ഒരു വായു കൊണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നല്ലേ. അപ്പോൾ അത് ഒരാളെ കൊണ്ട് തന്നെ അത്രയും ആ ഒരു എറൗണ്ടുള്ള ആ ഒരു പ്രദേശത്തെ തന്നെ ബാധിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തികളും ഒരു ചുവട് നടത്തുക എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരിലേക്ക് ഒരു അപേക്ഷ എന്ന രീതിയിൽ തന്നെ നമ്മൾ പറയുകയാണ്. ഈ ഒരു റിക്വസ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കൂടിയാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരിലേക്ക് പറയുമ്പോൾ നമ്മൾ തന്നെ അത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്.
0: മാക്സിമം പ്ലാസ്റ്റിക് ഉപയോഗമൊക്കെ മാക്സിമം കുറയ്ക്കുക. അതേപോലെ തന്നെ ഒരിടത്ത് കത്തിക്കുമ്പോൾ നേരത്തെ അതിരെ പറഞ്ഞ പോലെ പരിസ്ഥിതി ഇതേപോലെ കൊല്ലുന്ന വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഹരിതകർമ്മ സേനയൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വേസ്റ്റ് എവിടെയും ഡംപ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കത്തിക്കാതിരിക്കുക ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ട് നമ്മുടെ നാടിങ്ങനെ ഓരോ ദിവസം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മളും വളരുക എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ദിവസമൊക്കെ ആചരിക്കുന്നത്. ഇപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്, ഒരു മരം ഇപ്പോൾ മരം നമുക്ക് പർപ്പസ്ഫുള്ളി ആണെങ്കിലും നമുക്ക് മുറിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു അഡീഷണൽ ഒരു മരത്തിന് വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോ മരം മുറിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് പ്ലാസ്റ്റിക് ഉപയോഗത്തിൻ്റെ കാര്യവും നമ്മൾ പറയുന്നത്. പിന്നെ എന്തിനേ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ ആരായാലും ഒരിക്കൽ പ്രതികരിക്കും, അത് മനുഷ്യരായാലും പ്രകൃതി ആയാലും. അപ്പോൾ പ്രകൃതിയെയും നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു സമയം അത് നമ്മളെ തിരിച്ച് പ്രതികരിക്കും. അതിൽ നിന്നാണ് നമുക്ക് ഈ പ്രളയമായാലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ സൃഷ്ടിക്കും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു പ്രളയം വരും അല്ലെങ്കിൽ മഴവെള്ള പാച്ചിൽ വരുമ്പോഴൊക്കെ തടഞ്ഞു നിർത്താനായിട്ടാണ് കുറേയൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിലൊക്കെ കുറേ മാറ്റങ്ങൾ വരും. പക്ഷെ അതൊക്കെ നമ്മൾ അടിയോട് മുറിച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ അത് തടഞ്ഞു നിൽക്കാനായിട്ടുള്ളൊരു സ്ഥലമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോകാൻ ഒഴുകാനായിട്ടുള്ളൊരു സ്ഥലമോ ഇല്ലാതാകുമ്പോൾ അത് കൂടുതൽ ഫോഴ്സ്ഫുള്ളി നമ്മളിലേക്ക് വരികയും നമുക്കത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക, അവരും നമ്മളോട് കറക്റ്റ് അതേ സ്നേഹം തിരിച്ചു തരുന്നതായിരിക്കും.
1: അതെ, തീർച്ചയായും പ്രകൃതി നമുക്ക്

0: ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് സമ്മാനിക്കുന്നത്. നമ്മളത് ഒരിക്കലും മറക്കരുതാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് ഇമ്പമാകുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതാവുന്നതും എല്ലാ തരത്തിലും അവർ നല്ല കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അവർക്ക് വേണ്ടി ചെറിയൊരു ചുവടുവയ്പെങ്കിലും നമ്മൾ നടത്തേണ്ടതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായും ഈ ഒരു കാഴ്ചയ്ക്ക് ഇമ്പമാർന്ന അല്ലെങ്കിൽ ആ കാഴ്ചയ്ക്ക് മനോഹരമായത് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ നീലക്കുറിഞ്ഞു പൂത്തിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായും നമ്മൾ 12 വർഷത്തിൽ ഒരിക്കൽ വളരെ കൗതുകകരമായിട്ടുള്ള അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ്. അത്തരത്തിലുള്ള നിരവധി നിരവധി കാര്യങ്ങളാണ് പ്രകൃതി നമുക്ക് ഓരോ ദിവസവും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർവതി പറഞ്ഞ പോലെ തന്നെ മരം മുറിക്കുക എന്നുള്ളത് നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ ഒരു മരം മുറിക്കുന്ന സമയത്ത് നമ്മളൊരു മരം അല്ലെങ്കിൽ ഒന്നിലധികം മരങ്ങൾ വച്ച് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ചെടി വച്ച് പിടിപ്പിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമെന്നാണ് പ്രിയപ്പെട്ടവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായും അതൊരു വരദാനം തന്നെയാണ്. പ്രകൃതി എന്നുള്ളത് എല്ലാ തരത്തിലും നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യത്തെ ഒരു അടുത്ത തലമുറയ്ക്ക് കൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക, അതിനെ സംരക്ഷിക്കാൻ കൂടി തയ്യാറാവുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ദിവസം കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
1: അതെ, നമുക്ക് ഓരോന്നിങ്ങനെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടേ ഇരിക്കും തോറും അവർ നമുക്ക് ഓരോരോ ഗിഫ്റ്റുകൾ തരും. ഇപ്പോൾ തന്നിരിക്കുന്ന പോലെ നീലക്കുറിഞ്ഞിയുടെ തന്നെ ആണെങ്കിലും നമുക്ക് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് പൂക്കാറുള്ളൂ. ഇപ്പോൾ ദാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ട് എല്ലാ പൂക്കളും വിരിയുമെന്ന് നമുക്കിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാജാമല, മീശപ്പുലിമല, ടോപ്പ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ഈ മേട്ടുകുറിഞ്ഞി എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. അതായത് രണ്ടും കാണാൻ ഒരേപോലെയാണ്, പക്ഷേ മേട്ടുകുറിഞ്ഞി അങ്ങനെയല്ല, 5 വർഷത്തിൽ ഒരിക്കൽ പൂക്കും. അതും ഇപ്പോൾ സമയമാണ്. പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടി ഭംഗി നീലക്കുറിഞ്ഞിക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ട് വിരിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ കാണാൻ പറ്റില്ല, ഇനി 12 വർഷം നമ്മൾ കാത്തിരിക്കണം. എല്ലാവരും കാണാൻ പോവുക, പക്ഷെ കാണാൻ പോകുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക, വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇടാതിരിക്കുക, പൂക്കൾ പറിക്കാതിരിക്കുക. കാരണം കുറച്ച് ആൾക്കാരും കൂടെ കാണണമല്ലോ. നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അവിടെ പോയി കാണും, അത് പറിക്കും, എന്നിട്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തും. അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് പിന്നെ അടുത്ത തലമുറയ്ക്ക് കാണാം, അല്ലെങ്കിൽ കാണാനായിട്ട് ആഗ്രഹമൊക്കെ ഉള്ളവർ ദൂര സ്ഥലത്ത് നിന്ന്, ഞങ്ങൾ കൊല്ലത്തു നിന്നൊക്കെ അങ്ങ് വരെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും.
0: അതെ, അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അതിനെ പലപ്പോഴും ഇപ്പോൾ ഒരു മറ്റൊരാൾക്ക് കാണാൻ വേണ്ടി എന്ന് മാത്രമല്ല, അതിനെ നശിപ്പിക്കാതിരിക്കുക. അത് എന്ത് ഭംഗിയായിട്ടാണ് അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അതും വളരെ കൗതുകകരവും അപൂർവമായിട്ടുള്ള അല്ലേ. 12 വർഷം എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല, അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അത് നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ നിലനിർത്തുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ദിവസം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണത് മുമ്പോട്ട് കൊണ്ടുപോകാൻ? ഓരോ വീട്ടിലൊക്കെ നമ്മൾ ഒരുപാട് ചെടികളും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിനോട് സംസാരിക്കാനാണെങ്കിലും അതിനെ നല്ല രീതിയിൽ ഒരു കുഞ്ഞുങ്ങളെപ്പോലെ എന്താ പറയുക നോക്കുന്ന വ്യക്തികളുണ്ടല്ലേ. ചെടികളെയൊക്കെ നല്ല രീതിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മെസ്സേജസൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള
1: മെസ്സേജ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ തന്നെയാണെങ്കിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ആ കാഴ്ചകളെക്കുറിച്ചും അതേപോലെ തന്നെ നിങ്ങൾ നീലക്കുറിഞ്ഞി കാണാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക. എത്രയും പെട്ടെന്ന് മെസ്സേജസൊക്കെ അയക്കുക, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ടല്ലേ.
0: അപ്പം നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ഒരു ചെറിയ വിശേഷമുണ്ട്. അപ്പോൾ ആ പാട്ടിന് ശേഷം നമ്മൾ അത് പറയുന്നതായിരിക്കും. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും

0: വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
3: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു അല്ലേ, അനേകൻ എന്ന ചിത്രത്തിലെ ആത്താടി ആത്താടി എന്നൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഒരു
2: അതെ, അതേപോലെ തന്നെ പാട്ട് കേട്ടിട്ടുണ്ട്. ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ആതിര പറഞ്ഞായിരുന്നു ഇന്ന് എന്തോ ഒരു പ്രത്യേകത, പാട്ട് കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് പ്രത്യേകത?
3: അതെ, അത് തീർച്ചയായിട്ടും നമ്മുടെ ധനുഷിൻ്റെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ തെന്നിന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് തന്നെ ഏറ്റവും മികച്ചൊരു സംവിധായകനാണ്, ഒരു അഭിനേതാവാണ്, ഒരു ഗായകനാണ്, ഒരു ലിറിസിസ്റ്റാണ്, അങ്ങനെ നിരവധി വിശേഷണങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് ധനുഷ് എന്ന്, അല്ലേ? അപ്പോൾ അദ്ദേഹം തമിഴ് ഉലകിൽ തന്നെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, ഇപ്പോൾ ഒരു 10-15 വയസ്സുള്ള ഒരു പയ്യനെ അഭിനയിക്കണോ, അഭിനയിക്കാം. ഒരു നല്ലൊരു ഒരു 50 അല്ലെങ്കിൽ 55 ആ ഒരു ഏജിലുള്ള ഒരു വ്യക്തി അഭിനയിക്കണോ, അഭിനയിക്കാം. അപ്പോൾ എല്ലാ തരത്തിലും ആ ഒരു ഏജിനെ ആ അതേ രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ശരീരപ്രകൃതമാണ് നമ്മുടെ ധനുഷിൻ്റെത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു ഡാൻസിങ് മൊമെൻ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരപ്രകൃതമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിലെ ഒരു പ്രണയം അല്ലെങ്കിൽ കോമഡി എല്ലാം വഴങ്ങുമെങ്കിൽ കൂടിയും ഒരു വേഴ്സറ്റൈൽ ആക്ടർ കൂടിയാണല്ലേ. നിരവധി തവണ പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുമുണ്ട്. വളരെ വേഴ്സറ്റൈൽ സ്റ്റൈലിംഗ് വെച്ച് നോക്കുമ്പോൾ തന്നെ സാധാരണ ഒരു എന്താ പറയുക, ഇപ്പോൾ അടിച്ചുപൊളി അങ്ങനെയുള്ള ടൈപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റോളുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്.
2: അദ്ദേഹത്തിൻ്റെ ശരീരഘടന വെച്ച് തുടക്ക സമയങ്ങളിൽ, കരിയറിൻ്റെയൊക്കെ തുടക്ക സമയങ്ങളിൽ ഒരുപാട് ബുള്ളിങ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ശരീരം വെച്ചിട്ടാണോ എന്നൊക്കെ ഉള്ള ഒരുപാട്, ആ ശരീരം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഷണൽ അവാർഡൊക്കെ അദ്ദേഹം ഇങ്ങനെ സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ആതിര പറഞ്ഞ പോലെ തന്നെ 50 വയസ്സുകാരനായിട്ടും 18 വയസ്സുകാരനായിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും അഭിനയിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്താൽ മാത്രം മതി, ആ ആക്ടിങ് അതേപോലെ തന്നെ കാണും. 2002 ധനുഷ് ആദ്യമായിട്ട് ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ചേട്ടനും ഒരു സംവിധായകനാണ്. അവരെ രണ്ടുപേരുടെ നിർബന്ധത്തിലാണ് അദ്ദേഹം സിനിമ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു അഭിനയിക്കണം അല്ലെങ്കിൽ ഈ സിനിമാ ഫീൽഡ് വേണം എന്നുള്ളത്, അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലാത്തൊരു മേഖലയായിരുന്നു. ഇവരുടെ നിർബന്ധ പ്രകാരം തന്നെ അവരുടെ സിനിമയിലൂടെ തന്നെയാണ് അദ്ദേഹം തമിഴ് സിനിമ ലോകത്തേക്ക് കാലെടുത്ത് കുത്തിയത്. പക്ഷേ ചേട്ടൻ്റെ സിനിമയാണ് ആദ്യം അഭിനയിച്ചത്, തുള്ളുവതോ ഇളമയിലമ്മൈ. അതെ, ആ ഒരു സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. അത് കുറച്ച് നല്ല പണ്ട് കൊച്ചിലേക്ക് കണ്ട ഒരു ഓർമ്മ എനിക്കുള്ളൂ. ഈ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ കുട്ടികൾക്ക് വഴിതെറ്റി പോകുന്ന കുട്ടികളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു കുട്ടിയാണ് ധനുഷ്. അത് അങ്ങനെയാണ് സിനിമ പോകുന്നത്. എനിക്ക് KTV കണ്ട ഒരു ചെറിയൊരു ഓർമ്മയെ എനിക്ക് ആ സിനിമയെ കുറിച്ച്.
3: തുടക്ക കാലഘട്ടത്തിൽ എന്താ പറയുക, കുറച്ചെന്താ പറയുക, നമുക്ക് കാണുമ്പോൾ ഒരു പ്രണയം റിലേറ്റഡ് ആയിട്ടതിന് മുമ്പേ തന്നെ കുറച്ച് ഒരു ഏകാന്തത, അങ്ങനത്തെ ഒരു ക്യാരക്ടർ സ്കെച്ചിങ് ആയിരുന്നു ധനുഷിന് കൊടുത്തിരുന്നത്. പിന്നീട് ഒരു ഒരു ഹീറോ പരിവേഷത്തിൽ, തുടക്കകാലത്ത് പാർവതി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ബോഡി വെച്ചിട്ട് തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വ്യക്തികൾ. അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു നായക രീതിയിലുള്ളതല്ല, അത്രയും ഒരു പ്രഭ അദ്ദേഹത്തിൻ്റെ. പക്ഷെ ഇന്ന് തെന്നിന്ത്യ ഉറ്റുനോക്കുന്ന
2: ബോളിവുഡ് സിനിമകളിൽ ഇപ്പം ഹിന്ദിയിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലൊക്കെ ഇങ്ങനെ ചുവടുറപ്പിച്ച് നിൽക്കുകയാണ്. രണ്ടാമതിറങ്ങിയ സിനിമ കാതിൽ കൊണ്ടേന്ന് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇച്ചിരി മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് രണ്ടാമത് അഭിനയിച്ചത്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അതറിയാം. കാരണം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ബുള്ളി ചെയ്തത് ആ ഒരു ലുക്ക് വെച്ചിട്ടാണ്. അതിനുശേഷം ഒരു വലിയൊരു എല്ലാവർക്കും ഒരു മറുപടി കൊടുത്തുകൊണ്ടാണ് തിരുടാ തിരുടി ഇറങ്ങുന്നത്. തിരുടാ തിരുടി എന്ന് പറയുമ്പോൾ ചിലവർക്ക് മനസ്സിലായില്ലെങ്കിലും മന്മദറാസ കേൾക്കാത്ത ആരും തന്നെ കാണത്തില്ല. അപ്പൊ മന്മദറാസയിൽ ആ ഡാൻസോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു എന്റെ സ്ഥാനം തമിഴ് സിനിമയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ കാലങ്ങ് ഉറപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നീട് കുറച്ച് സിനിമകളൊക്കെ പരാജയം ആയിരുന്നുവെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ യാർഡിനി മോഹിനിയൊക്കെ വന്ന് പിന്നെ അടുപ്പിച്ചിങ്ങനെ ഹിറ്റുകളായിരുന്നു അദ്ദേഹം. ഇപ്പൊ വിജയ്, സൂര്യ അല്ലെങ്കിൽ കമൽഹാസൻ, രജനി എന്നൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ധനുഷ് എന്ന് പറയാൻ ഒരു പേര് പറയാനുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ വളർച്ച അത്ര.
3: ഇപ്പോൾ ഈ പുരസ്കാരങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ വെട്ടിമാരൻ സംവിധാനം ചെയ്ത 2010 ആടുകളം എന്ന ചിത്രത്തിനാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. അതും ഒരു നല്ല രീതിയിലുള്ളൊരു നേട്ടം കൂടിയായിരുന്നു. ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനായിരുന്നു ധനുഷ് എന്ന്.

0: അല്ലെ 2010. പിന്നീട് അസുരൻ എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള രണ്ടാമത്തെ ദേശീയ പുരസ്കാരം അദ്ദേഹം 2019 സ്വന്തമാക്കുകയുണ്ടായി. പിന്നീട് എന്താ യുവത്വത്തിനൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഏകദേശം 2012 കാലഘട്ടത്തിൽ 3 എന്ന ചിത്രമുണ്ട്. അതൊരു നമുക്കൊരു ഹരം തന്നെയായിരുന്നു ആ ഒരു ചിത്രം. ആ ഒരു ചിത്രത്തിലൊരു പാട്ടുണ്ടല്ലോ, വൈ ദീസ് കൊലവറി കൊലവറി കൊലവറിഡി. ആ ഒരു പാട്ടൊക്കെ യൂട്യൂബിലൊക്കെ 100 ദശലക്ഷം കാഴ്ചക്കാരാണ് ഇന്ത്യയിൽ തന്നെ നേടിയെടുത്തത്. അപ്പം അങ്ങനെ എന്താ പറയുക, ആ രീതിയിലും എല്ലാ തരത്തിലും ഹിറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ധനുഷ്.
1: ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട പാട്ടിലൊന്ന് വൈദ്യസ് കൊലവറിഡി എങ്ങാണ്ട് ആ ഒരു പാട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് പത്രങ്ങളിലൊക്കെ ഭയങ്കരമായ ഒരു ആർട്ടിക്കിൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ പാട്ടിനെ കുറിച്ച്. അതേപോലെ തന്നെ അത് ഭാഷ അറിയാത്ത അന്യ രാജ്യങ്ങളിൽ പോലും ആ പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. ആ പാട്ട് പാടിയതും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധനുഷ് എന്ന പേര് മാത്രമേ നമുക്ക് അറിയുള്ളൂ, വെങ്കടേഷ് പ്രഭു കസ്തൂരി രാജ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം.
0: അതെ, തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ദിവസം റേഡിയോ സാന്ത്വനത്തിൽ അദ്ദേഹത്തിനൊരു ബ്യൂട്ടിഫുൾ വിഷ് നമ്മൾ സമ്മാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ, നല്ല നല്ല സംവിധാന മികവുകളിലൂടെ, നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം റൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല പാട്ടുകൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ട് പിന്നീട് പറയും, ഇതൊക്കെ ഞാനായിരുന്നു എഴുതിയത്, പക്ഷേ പിന്നീട് നമ്മൾ അറിയുന്നില്ല ഇതിൽ ധനുഷ് ആണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റൈറ്റ് ധനുഷ് എന്ന രീതിയിൽ കൂടി അദ്ദേഹം ഇങ്ങനെ മികച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമ
1: ഒരു സിനിമ പോക്കറ്റ് പാട്ടൊക്കെ ഇപ്പൊ ഹിറ്റ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
0: നമ്മളിപ്പോ
1: അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടുകളാണ്.
0: ഒരു സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും അല്ലെ, ഇപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും അതുപോലെ ഗായകൻ എന്ന രീതിയിലാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാ സെക്ഷനും കൈകാര്യം ചെയ്യാൻ ധനുഷിന് അറിയാം. അപ്പം ധനുഷിന് ഒറ്റയ്ക്കൊരു സിനിമ ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്ന് കൂടിയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന എന്താ പറയുക, കുറച്ച് ചർച്ചകളിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കും ഇറങ്ങുന്നു എന്നൊരു ചെറിയ അറിവിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ധനുഷ് നല്ല രീതിയിൽ ശോഭിക്കട്ടെ എന്ന് കൂടി ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ സോങ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു സമർപ്പണം എന്ന രീതിയിലാണ് നല്ലൊരു പാട്ട് നമ്മൾ കേട്ടത് അല്ലേ.
1: യെസ്.
0: അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ, അയക്കണം. വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു.
1: യെസ്. അപ്പോൾ നമുക്ക് മെസ്സേജ് ഒക്കെ വായിക്കേണ്ട സമയം. നമുക്ക് അരവിന്ദാക്ഷൻ സാറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എപ്പോഴും നമുക്ക് അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വരാറേ ഉണ്ടല്ലേ, അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ അപ്ഡേറ്റ്സ് എടുക്കുന്നതോടുകൂടി നമ്മുടെ ശ്രോതാക്കളും ഇപ്പം നമുക്ക് അപ്ഡേറ്റ്സുകളൊക്കെ തരാറുണ്ട്. അതേപോലെ ഒരു അപ്ഡേഷനാണ് ഇന്ന്, 2016 ജൂലൈ 28 അന്തരിച്ച മഹാശ്വേത ദേവിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. ബംഗാളിയിൽ സാഹിത്യ അക്കാദമി അവാർഡ്, ജ്ഞാനപീഠ അവാർഡ്, രമൺ മക്സസ് അവാർഡ് എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ സിവിലിയൻ അവാർഡുകളായ പത്മശ്രീ, പത്മഭൂഷൺ എന്നിവയും നേടിയിട്ടുള്ള എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായിരുന്നു മഹാശ്വേത ദേവി. ഹജർ ചുരാഷിമാർ, മാ രുധാലി, ആരണ്യർ അധികാർ എന്നിവയാണ് അവരുടെ ശ്രദ്ധേയമായ സാഹിത്യ കൃതികൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: യെസ്. മിക്ക ദിവസങ്ങളിലും നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഇത്തിരി നേരത്തിലൂടെ ഒരുപാട് നല്ല നല്ല അപ്ഡേറ്റുകൾ അദ്ദേഹം സമ്മാനിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട. വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ നല്ലൊരു പാട്ട് കേട്ടാലോ, ഒരു ബ്യൂട്ടിഫുൾ സോങ്. ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയുടെ പേരും അങ്ങനെ തന്നെയാണ് അല്ലേ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ അതിമനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയാണ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. പങ്കുവെക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848555785. എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ പോകാനുള്ള സമയമായിട്ടൊക്കെ വരുന്നുണ്ടല്ലേ.
0: യെസ്, അപ്പോൾ 10:54 ആയിരിക്കുന്നു, പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ

0: 8848558785. അപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് അല്ലേ 2026 ഒരുപാട് മികച്ച വിജയങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യ വീണ്ടും വെങ്കലം നേടിയിരിക്കുകയാണ്. 58 കിലോ ഭാരോദ്വാഹനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബിന്ദ്യ റാണി ദേവിയാണ് ആ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. ഒരുപാട് വെങ്കലം, വെള്ളി അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല പുരസ്കാരങ്ങളിലൂടെ അല്ലെ, തിളക്കത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ.
1: അതെ, വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഗൗനേശ്വരി യാദവിന് വെള്ളി, ബിന്ദു റാണിക്ക് വെങ്കലം, പുരുഷ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലെ വെള്ളി നേടി രാജാ മുത്തുപ്പാണ്ടി ഒക്കെ അങ്ങനെ നമ്മൾക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ സന്തോഷങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതോടൊപ്പം തന്നെ പാരാ പവർ ലിഫ്റ്റിങ്ങിൽ ജണ്ടു കുമാറിന് നമുക്ക് വെങ്കലമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഇന്ത്യ ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ അവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ ഇന്ത്യ ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ ആ ഒരു ദേശീയഗാനം അവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം ഇല്ലേ. ഒരുപാട് അഭിമാനമാണ് അത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇന്ത്യക്ക് വെള്ളിയുണ്ട് അല്ലെ, വെങ്കലമുണ്ട്, സ്വർണ്ണമുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
0: അതെ അതെ അതെ, ഷൂട്ടിങ്ങിലും നമ്മളിങ്ങനെ മികച്ച് നിൽക്കുകയാണ്. ഇന്ത്യക്ക് സ്വർണവും വെങ്കലവും. 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇഷാ സിംഗിന് സ്വർണം, മനു ഭാക്കറിന് വെങ്കലം. അങ്ങനെ മികച്ച രീതിയിൽ ഇങ്ങനെ സക്സസ് ആയിക്കൊണ്ട് നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, ഇന്ത്യക്ക് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മളും നിലനിൽക്കുകയാണ്.
1: അതെ, അതേപോലെ തന്നെ ഒരു മലയാളി സാന്നിധ്യമൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയേണ്ടതായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ യോഗ്യത റൗണ്ടിലെ ആദ്യ ചാട്ടത്തിൽ തന്നെ 8 മീറ്റർ എന്ന കടമ്പ മറികടന്ന് മലയാളി അത്ലറ്റ് എം ശ്രീശങ്കർ ലോങ് ജമ്പ് ഫൈനലിൽ യോഗ്യത നേടിയിട്ടുണ്ട്. ഇന്ന് നാളെ രാത്രി 11:54 ഫൈനല്. അപ്പം നമുക്കിങ്ങനെ നോക്കിയിരിക്കണം എന്താണ് നമുക്ക് ആ മലയാളി സാന്നിധ്യം, നമുക്ക് ഗോൾഡാണോ വെങ്കലമാണോ സിൽവറാണോ എന്താണ് നമുക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം.
0: യെസ്, അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ മെസ്സേജ് അയച്ചോളൂ, അയക്കണം. വാട്സപ്പ് നമ്പർ 8848558785.
1: യെസ്, അതിലെ അപ്പം നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിലൊക്കെ പോവാം അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടു കാണും, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ എത്തിച്ച് കുഞ്ഞുങ്ങളെ മറച്ച് വിൽക്കുന്ന സംഘം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയിട്ട് പ്രസവത്തിൻ്റെ ചിലവും അവർ വഹിക്കും, പക്ഷേ പ്രസവം കഴിയുമ്പോൾ കുഞ്ഞിനെ അവർക്ക് കൊടുക്കണം, അതാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീട്ടിൽ അവരൊരു വീട്ടിലെ കൊണ്ടുപോവുകയും അവിടെ താമസിപ്പിച്ച് ഗർഭിണികൾക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കിയതിന് ശേഷം ആ കുഞ്ഞിനെ അവരെടുക്കും. അത് എന്തിനാണ് എന്നുള്ളതൊന്നും ഇല്ല, അത് കുഞ്ഞുങ്ങളെ വിൽക്കാനുള്ള ഒരു മാഫിയയാണ് എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഇപ്പോൾ അത് അറിയപ്പെടാൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1.5 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മ വീണ്ടും ഗർഭിണിയായതോടുകൂടി വീട് വിടാൻ നിർബന്ധിതയായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ വീട്ടുകാരും ഭർത്താവും ഒക്കെ ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് അത് മനസ്സിലാഞ്ഞത് കൊണ്ട് പെൺകുട്ടി വീട് വിട്ട് ആർക്കെങ്കിലും കുഞ്ഞിനെ കൊടുക്കാം, ഒരു കുഞ്ഞു ജീവൻ കളയേണ്ട എന്നോർത്ത് ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട് വിടുകയും അങ്ങനെയാണ് ഇവരുടെ ഇടയിലേക്ക് അവരെത്തിപ്പെടുകയും അവർക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് ഇവർ തയ്യാറായിരുന്നു. പക്ഷേ കുഞ്ഞിനെ അവർക്ക് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ തന്നെ വേറെ 2 ഗർഭിണികളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുഞ്ഞിന് എന്തോ ശാരീരിക പ്രശ്നം ഉള്ളത് കൊണ്ട് അവരാ സ്ത്രീ ഒരു സ്ത്രീയെ പറഞ്ഞു വിട്ടിട്ട് മറ്റുള്ള 2 സ്ത്രീകളെ അവിടെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൂടാതെ ഈ അമ്മമാരെയും കടത്തും എന്ന ന്യൂസ് അവരറിയുന്നത്. അതറിഞ്ഞപ്പോൾ അവർ അവിടുന്ന് വഴക്കുണ്ടാക്കി കുറേ ഉപദ്രവമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അവരവിടുന്ന് പോവുകയാണ് ചെയ്തത്. ആ പോയിട്ട് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ, അതായത് നമ്മുടെ കോട്ടയത്താണ് ഈ സംഭവം നടക്കുന്നത്, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന മാഫിയയാണ്. ഇപ്പോഴും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ തവണയും നമ്മുടെ നാട് എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലേ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നൊക്കെ പറയുന്നത് സിനിമയിലൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഒരു കാര്യം കാണുന്നത്, കുഞ്ഞുങ്ങളെ വിൽക്കുന്ന മാഫിയ അല്ലെങ്കിൽ അങ്ങനൊരു സിനിമാ രംഗങ്ങൾ, അതൊക്കെ നമ്മൾ സിനിമയിലായിരിക്കും കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലും ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ വഴി അറിയാൻ കഴിയും.
0: അതെ, പ്രോപ്പറായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല വാർത്തകളിലൂടെ അല്ലേ ഇപ്പോൾ ന്യൂസ് ചാനലിലൂടെയൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ളൊരു തുടർ നടപടികൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ഒരു കുഞ്ഞില്ലാത്ത ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു വേദന എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനത്ര മാത്രം നമ്മൾ കെയറും പരിഗണനയൊക്കെ കൊടുത്ത്

0: വളർത്തുന്നതാണ്. അത്രയും ഒരു ഭാവിയുടെ വാഗ്ദാനം എന്ന് പറയുന്നതിലോ പറയുന്നത് പോലെ തന്നെ ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ അത്രയും കെയർ ചെയ്തിട്ടാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ആ ഓരോ കുഞ്ഞുങ്ങളും സേഫായിട്ടിരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള ഒരു നിയമ സംവിധാനമാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാർത്തയിലൂടെ പഠിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം അല്ലേ.
1: അതെ, ദത്ത് നൽകുന്ന ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട്, ദത്ത് കൊടുക്കുന്നതിനായാലും അത് ദത്തെടുക്കുന്നതിനായാലും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നും കുറച്ചധികം കുട്ടികളെയൊക്കെ വിൽക്കുക എന്നൊക്കെ പറയുന്നത് അത് ശരിയായ ഒരു കാര്യം നടപടിയല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെയൊക്കെ കണ്ടുപിടിക്കുക. ഇങ്ങനെ കുട്ടിയെ ദത്ത് നൽകാനുള്ള ഒരു എൻജിഒയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആളുണ്ട്, അർഷീവ് കെയർ എന്ന അക്കൗണ്ടിലൂടെയാണ് അവർക്ക് റിപ്ലൈ കിട്ടിയതും. അങ്ങനെയാണ് അവർ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതെന്നും അവർ പറയുന്നുണ്ട്. അതിനായിട്ട് അവർക്ക് വരാൻ വേണ്ടിയിട്ട്, കോട്ടയത്തേക്ക് വരാൻ വേണ്ടിയിട്ട് 2000 രൂപ ട്രെയിൻ ടിക്കറ്റിന് വേണ്ടിയിട്ട് അവർ പൈസയൊക്കെ അയച്ചു കൊടുത്തു. അതിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് അവരിവിടെ താമസിക്കാനായിട്ട് കോട്ടയത്തേക്ക് എത്തിയത്. അങ്ങനെയാണ് വഴിയെ വഴി അവരവിടെ താമസിക്കുക തന്നെയാണ് അറിയുന്നത്. തൻ്റെ കുഞ്ഞിനെ ദത്ത് നൽകാനല്ല, പകരം തൻ്റെ കുഞ്ഞിനെ വിൽക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നേ എന്നാണ് അവർ പറഞ്ഞത്.
0: യെസ് അപ്പോൾ അങ്ങനെ നമ്മൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജിലേക്ക് പോവാം അല്ലേ.
1: മെസ്സേജിലേക്ക് പോകാം. രാജൻ വയനാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് കുട്ടി ചേച്ചിമാരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം നേരെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കട്ടെ രാജൻ ചേട്ടാ. ഇന്നത്തെ ദിവസം അവിടെ മഴയൊക്കെ ഉണ്ടോ അപ്പോൾ എന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മളോട് അറിയിച്ചോളൂ. അപ്പോൾ മഴ, കനത്ത മഴയ്ക്ക് സാധ്യതയാണ് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അവിടെ എല്ലാവരും സേഫ് അല്ലേ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
1: അപ്പൊ ആതിരക്ക് ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, ആതിര ഇന്ന് ചോദ്യമില്ലേ, സിക്സ് പാക്ക് പോലത്തെ ചോദ്യം ഒന്നും വേണ്ട കേട്ടോ, ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ.
0: അപ്പൊ സിക്സ് പാക്ക് പോലത്തെ ചോദ്യം ഞാൻ ഇങ്ങനെ തപ്പുമായിരുന്നു, എങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ളത്. അപ്പൊ ഞാൻ അതിൽ കുറച്ച് പരാജയപ്പെട്ടതുകൊണ്ട് ഇന്ന് ചോദ്യമൊന്നും ഞാൻ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും അതുപോലത്തെ അല്ലാത്ത ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ടത്തേക്കാണ് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ടാസ്ക് കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദ്യമൊക്കെ ചോദിക്കാവുന്നതാണ്,
1: നമ്മളെയും കുറച്ച് വെള്ളമൊക്കെ.
0: അതെ, അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ചോദ്യങ്ങൾ കേട്ട് പലപ്പോഴും നമ്മുടെ ശ്രോതാക്കൾ അടി ജണ്ട് ഹാരം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മെസ്സേജസൊക്കെ അയച്ചോളൂ, അതുപോലെ ഇന്നത്തെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ അല്ലേ. അപ്പോൾ അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785.
1: ഇപ്പോൾ സമയം 11:02 പോകുന്നു, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമല്ലേ അതിന്. അപ്പോൾ ഞങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് ഞങ്ങളിങ്ങനെ വെള്ളം കുടിപ്പിക്കാൻ തയ്യാറായിരിക്കുക, ഞങ്ങളിങ്ങനെ വെള്ളം കുടിക്കാൻ റെഡി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: യെസ്, അപ്പൊ നമ്മൾ വളരെ മനോഹരമായ ഒരു ഹിന്ദി സോങ്, നമ്മുടെ ചിത്രശേഷി പാടിയ അടിപൊളി ഒരു സോങ് ഒക്കെ കേട്ട് നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്.
2: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. ഇപ്പം ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക്, ഞാനിപ്പോൾ പാർവതിയോട് പറയുമായിരുന്നു, ഈ പാട്ടിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഉണ്ട്, കാരണം എന്തോ ഒരു വിഷമോ ഈ ഒരു രാഗത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആണോ എന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ചിത്രാമ്മയുടെ ആ ഒരു ശബ്ദവും എനിക്കറിയില്ല, എന്തോ ഒരു മാജിക് ഈ ഒരു പാട്ടിലുണ്ട്. അതിലിങ്ങനെ ഒരു ഇങ്ങനെ ആ ഒരു സാധനം എങ്ങനെയാണ് നല്ല രീതിയിൽ ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. അപ്പോൾ ചിത്രാമ്മ ലെജൻഡ് അല്ലേ, അപ്പോൾ ചിത്രാമ്മ അടിപൊളി ആയിട്ട് പാടിയിട്ടുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്.
1: അപ്പോൾ ദേവർ മകൻ എന്ന് പറഞ്ഞ സിനിമയിലെയാണ്, കമൽഹാസൻ സിനിമ, തമിഴ് സിനിമയായിരുന്നു അത്. പിന്നെ റീമേക്ക് ചെയ്ത് ഹിന്ദിയിലേക്ക് വന്നതിൻ്റെയാണ് ചിത്രാമ്മ പാടിയത്. തമിഴിൽ ഇത് ജാനകി അമ്മയാണ് പാടിയിരിക്കുന്നത്.
2: യെസ്, അപ്പോൾ അടിപൊളി ഒരു പാട്ടായിരുന്നു. നമ്മളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ആ പാട്ടങ്ങ് തീർന്നുപോയി. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം, അയക്കുന്നു വാട്സപ്പ് നമ്പർ 8588 5785. സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ.
1: യെസ്, മെസ്സേജ് വായിക്കാം. ഹായ്, നമസ്കാരം റേഡിയോ സാന്ത്വനം, എല്ലാ ആളുകൾക്കും നമസ്കാരം. ഞാൻ ഷാജിയാണ്, ഒമാനിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. റേഡിയോ കേൾക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒമാനിൽ നിന്ന് വന്നിട്ട് ഓടി വന്ന് നമ്മളെയാണ് കേട്ടിരിക്കുന്നത്.
2: അതെ, അപ്പോൾ ഷാജി ചേട്ടം ഇടയ്ക്ക് നമുക്കൊരുപാട് നല്ലൊരു സ്ഥിരം ശ്രോതാവായിരുന്നു, ഇടയ്ക്ക് എവിടെയോ ഒന്ന് പോയി. എനിക്ക് തോന്നുന്നു തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനിയും സജീവമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഒക്കെ അയക്കുക. അവിടെ സേഫായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അല്ലേ.
1: അതെ, ഒമാനിൽ നിന്ന് വന്നാൽ മാത്രമല്ല, ഒമാനിൽ നിന്നും ഞങ്ങളെ കേൾക്കാവുന്നതാണ്. അപ്പോൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഞങ്ങളെ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ റേഡിയോ സാന്ത്വനം

0: കേൾക്കാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് കേൾക്കുക. നാട്ടിൽ വരുമ്പോൾ മാത്രമല്ല, ഒമാനിൽ ഇരിക്കുമ്പോഴും ഞങ്ങളെയൊക്കെ ഓർക്കൂ.
1: അതെ, അപ്പൊ അങ്ങനെ അവര് പലരും നമ്മുടെ എന്താ പറയാ, നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്ത്, ഇപ്പൊ കൊല്ലം ജില്ലയാണ് അല്ലേ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. പക്ഷെ എങ്കിലും പല ദേശത്തുള്ള ആൾക്കാർ നമ്മളെ കേൾക്കുന്നുണ്ട്, ലിസൺ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നതുണ്ട്. അപ്പൊ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടാവുന്നതാണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്ത് എവിടെ നിന്നായിട്ടാണെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ലിസൺ ചെയ്യാവുന്നത് തന്നെയാണ് അല്ലേ.
0: അപ്പൊ അടുത്തൊരു രാജേട്ടാ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആതിരക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എന്റെ വക ചോദ്യം, നമ്മൾ പറഞ്ഞല്ലോ ചോദ്യം തരണമെന്ന്, സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ആൻസർ ഇതുവരെയും വന്നിട്ടില്ല. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. അപ്പൊ രാജേട്ടന്റെ ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരം തരാം, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ഉത്തരം അയക്കേണ്ടേ? വാട്സ്ആപ്പ് നമ്പർ 8848558785. ചോദ്യം കേട്ടപ്പോ തന്നെ ആദ്യങ്ങളൊക്കെ മേളിലോട്ടാണ് പോകുന്നത്.
1: ആക്ച്വലി ഞാൻ പണ്ട് തൊട്ടേ കുസൃതി ചോദ്യങ്ങൾ കുറച്ച് വീക്കാണ്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുസൃതി ചോദ്യങ്ങൾ എടുക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. എങ്കിലും രാജൻ ചേട്ടന്റെ ചോദ്യവും ആ ഒരു എന്താ പറയാ ഒരു ടാസ്കും ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ അല്ലേ.
0: അപ്പൊ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ചിത്രാമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ശുഭദിനം നേരുന്നു. ബീനക്കുട്ടി വല്യേച്ചി, പ്രീത ടീച്ചർ, കുട്ടി കൊച്ചേച്ചി, പാറുക്കുട്ടി, ആതിരക്കുട്ടി, ശ്രീകുട്ടി, കുഞ്ഞേച്ചിമാർ. യെസ്, നമ്മൾ കുഞ്ഞേച്ചിമാരാണ് കേട്ടോ. എന്റെ മനസ്സിലെ നിങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ ഇതാണ്. അതെ, ഞങ്ങളെല്ലാം കുഞ്ഞേച്ചിമാരാണ്. എല്ലാവരുടെയും മാജിക് വോയിസ്, ആതിരയുടെ ശബ്ദത്തിന് ആകാശവാണിയിലെ പ്രകൃതിയുടെ ശബ്ദവുമായി സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: സോ മച്ച്. അപ്പോ ഒത്തിരി സന്തോഷമുണ്ട് മെസ്സേജ് ഒക്കെ ഇങ്ങനെ അയക്കുന്നതിൽ. അപ്പൊ ചേച്ചി, നമ്മളെല്ലാരെയും വളരെ സ്നേഹത്തോടു കൂടി ഒരുപാട്,
0: ചിത്രാമ്മയാണ്
1: ചിത്രാമ്മ, ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു ദിവസം ചിത്രാമ്മയ്ക്ക് നേരാണ്.
0: അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന മാഫിയ, ആ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് സങ്കടപ്പെടുകയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ഷീബ ചേച്ചിയാണ് അയത്തിൽ നിന്ന്. എനിക്കിന്നൊരു സോങ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും.
1: അതെ, അപ്പൊ ആ പാട്ട് നല്ലൊരു പാട്ടാണ്, നല്ല രസമുള്ളൊരു പാട്ടാണല്ലേ. അപ്പൊ അതിലൊരു ഇങ്ങനെ മൂളുന്നൊക്കെ ഒരു സംഭവം ഉണ്ട്, നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പൊ തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കേസിൽ നമ്മൾ ലൈവിനിടയ്ക്ക് അതിനുശേഷമോ ചേച്ചി ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ.
0: അതെ, അതേപോലെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ആവശ്യപ്പെട്ടതേ ഉള്ളൂ, ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
1: എനിക്ക് ടാസ്ക് വരാൻ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക്. എന്തായാലും നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, എല്ലാവരും ചോദിച്ചോളൂ, നമ്മൾ മാക്സിമം പറയാൻ ആഗ്രഹിക്കുന്നു.
0: അതെ, ഉണ്ണിച്ചേട മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ളത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ആതിരെ ക്വസ്റ്റ്യൻ കേട്ടോളൂ, ജനനത്തിനും മരണത്തിനും ഇടയിൽ ഉള്ളത് എന്താണ്? രണ്ട് ക്വസ്റ്റ്യൻസ് ആതിരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആതിരയോടൊപ്പം നിങ്ങളും ചോദ്യത്തിന് ഉത്തരമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അയക്കുക.
1: ആക്ച്വലി എനിക്ക് ഇതിന്റെ ആൻസർ ഒക്കെ അറിയാം, ഞാൻ ചിന്തിക്കുക. അതായത് നിങ്ങൾ ചോദിച്ചപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ആൻസർ എന്റെ മൈൻഡിലുണ്ട്. പക്ഷെ എങ്കിലും ഇന്നത്തെ ഈ ഒരു ലൈവിനിടയ്ക്ക് നമ്മൾ ശ്രോതാക്കളോട് ചോദിക്കാതെ മുമ്പോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട്
0: എന്നാ
1: ടാക്ടിക്കൽ ആയിട്ടുള്ള,
0: അതായത്
1: എനിക്കറിയില്ല, ഞാൻ ആലോചിക്കുകയാണ്. അപ്പൊ മാക്സിമം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ കറക്റ്റ് ടൈ ഒരു എന്താ പറയാ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നോക്കാതെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് എന്റെ ടാസ്ക്കായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: യെസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം കരളി, കരളിന്റെ കരളി എന്തായിരിക്കും ഞാൻ ഇന്ന് കരളിന്റെ കാര്യം പറയുന്നതെന്ന് ആതിരയ്ക്ക് തോന്നുന്നുണ്ടോ?
1: തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കറിയാം.
0: യെസ്, എല്ലാവരും കരളൊക്കെ സൂക്ഷിച്ചു വെക്കുക. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ്, ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ലോകമെമ്പാടും എല്ലാ വർഷവും ജൂലൈ 22 ആചരിക്കുന്ന ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം, കരളിനെ ബാധിക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പൊതുജനങ്ങളുടെ അവബോധം വളർത്തുക, നേരത്തെ പരിശോധനയും ചികിത്സയും പ്രോത്സാഹിപ്പിക്കുക, രോഗപ്രതിരോധത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഈ ദിനം കൊണ്ട് ഞാൻ എല്ലാവരോടും കരളിന്റെ, എന്റെ കരളല്ലേ, എല്ലാവരും കരളിനെ സംരക്ഷിക്കൂ എന്ന് ഞാൻ പറയുകയാണ്.
1: തീർച്ചയായും. അപ്പൊ നമ്മുടെ പാർവതി, ഞങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ചുമ്മാ പാട്ടൊക്കെ പാടും, നമ്മുടെ പാർവതി ഒരു സിംഗർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. യെസ്. അപ്പൊ നമ്മുടെ
0: സിംഗർ,
1: അതെ, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, അതായത് അത് HBV കണ്ടുപിടിക്കുകയും അതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ഡോക്ടർ ബാരു ബ്ലൂബെർഗിന്റെ ജന്മദിനമാണ് ഇന്ന് ജൂലൈ 28. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ ഒരു ആദര സൂചകമായിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ജൂലൈ 28 ആഘോഷിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വർഷത്തെ 2026 തീം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ തകർക്കാം എന്ന രീതിയിൽ, ഈ ഒരു രോഗത്തെ തകർക്കാം എന്നത് തന്നെയാണ് ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ആഗോള പ്രമേയമായിട്ട് തന്നെ ഈ ഒരു തീമിനെ ഏറ്റെടുത്തിരിക്കുകയാണല്ലേ.
0: അപ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ എന്ന 5 പ്രധാന താരങ്ങളുണ്ട്. ബി സി ഡി വൈറസുകൾ ദീർഘകാല കരൾ രോഗത്തിനും കരൾ ക്യാൻസറിനും കാരണമാകും. ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്. നേരത്തെയുള്ള പരിശോധനയും ചികിത്സയും ജീവൻ രക്ഷിക്കാൻ സഹായിക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ എല്ലാവരും കരളിനെയൊക്കെ സംരക്ഷിക്കുക, കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം എന്നതാണ് ഈ ദിവസം കൊണ്ട് നമ്മൾ ആചരിക്കപ്പെടുന്നത്. അപ്പോൾ പെട്ടെന്ന് പരിശോധനകളൊക്കെ നടത്തുക, നേരത്തെ അറിയുമ്പോൾ നേരത്തെ അതിനുള്ള വാക്സിനൊക്കെ തയ്യാറാണ് എന്നാണ് നമ്മളുടെ മെഡിക്കൽ വിഭാഗം നമ്മളോട് പറയുന്നത്. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്.
1: അപ്പം
0: കരളല്ലേ, എല്ലാവരും ശ്രദ്ധിക്കൂ.
1: അതെ, അപ്പൊ പാട്ടൊക്കെ പാടി, നമ്മൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് മൂവ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുക അല്ലേ. അപ്പൊ തീർച്ചയായും ഇത് പ്രധാന ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പലരും എന്താ പറയാ, എല്ലാവരും ഇങ്ങനെ ഓക്കെ ക്ഷീണം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ എന്തോ കുഴപ്പമാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ തന്നെ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഇതിന് എന്തെങ്കിലും ചികിത്സയുടെ ഒരു രീതി വേണമെങ്കിൽ അത് എടുക്കുക. ഇതിൻ്റെ മെയിൻ പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കണ്ണിലും ചർമ്മത്തിലും യൂറിനിലും ഒക്കെ കാണുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് അല്ലേ, യെല്ലോ ഷെയ്ഡ് കാണുന്നത്. അതുപോലെ തന്നെ വിട്ടുമാറാത്ത കടുത്ത ക്ഷീണം കാണപ്പെടുന്നുണ്ട്, വിശപ്പില്ലായ്മ, വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്, വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് വേദനയോ അസ്വസ്ഥതയോ ഒക്കെ തോന്നുവാണെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് കാണാതെ ഈ ഒരു രോഗ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുകയും കറക്റ്റായിട്ട് ഇതിനെ കണ്ട് പേടിക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കാണുമ്പോയോ എനിക്കിതായിരിക്കും എന്ന് ചിന്തിക്കാതെ അപ്പം തന്നെ ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടി എന്താ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോവുക, ചെക്കപ്പൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ ഹെൽത്തിനെ കൂടി നിങ്ങളൊന്ന് സംരക്ഷിക്കുക എന്നുകൂടി പറയുകയാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ പാർവതി പറഞ്ഞ പോലെ കരളേ ആ ഒരു സൂപ്പറായിട്ട് തന്നെ നമ്മുടെ കരളിനെ സംരക്ഷിക്കുക എന്നുകൂടി ഒരിക്കൽ കൂടി ഈ ഒരു ദിവസത്തിൽ നമ്മൾ നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദ്യത്തിൻ്റെ ആൻസേഴ്സും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതിനിങ്ങനെ ചോദ്യത്തിൻ്റെ ആൻസേഴ്സൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആൻസറൊക്കെ നമുക്ക് ശ്രോതാക്കളും അയച്ചു തന്നിട്ടുണ്ട്, രാജമുഖത്തിലേക്ക് നമുക്ക് മെസ്സേജൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. പക്ഷേ ആൻസർ ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. ആൻസർ എനിക്കറിയാം, ആതിരയ്ക്ക് അറിയത്തില്ല. ആതിരെ കുറച്ച് നേരം കൂടെ വെള്ളം കുടിപ്പിച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. സമയം ഇപ്പോൾ 11:17, നമുക്കൊരു ബ്രേക്കിലേക്കൊക്കെ പോകാം. ആതിര കുറച്ച് വെള്ളം കുടിക്കട്ടെ, ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം.
1: അത് പാർവതിക്ക് വലിയ ഇഷ്ടമാണ് തന്നെ വെള്ളം കുടിക്കുമെങ്കിലും ഞാൻ അതൊരു ടാസ്ക് ആയിട്ട് തന്നെ ഏറ്റെടുത്തത് കൊണ്ട് എനിക്ക് ആൻസേഴ്സ് ഒന്നും കാണണ്ട, ഞാൻ സ്വന്തമായിട്ട് ഇത് ആൻസർ പറയുന്നതായിരിക്കും എന്ന് കൂടി പറയാണ്. നമ്മളെ ശ്രോതാക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു ശ്രമം നടത്തിയേക്കാം, പക്ഷേ ഞാൻ ഇതൊരു ടാസ്ക് ആയിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. രാജൻ ചേട്ടനാണ് എനിക്ക് വേണ്ടി ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഞാൻ കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: അതെ, ഈ അവസാനം നമ്മുടെ അവസാനത്തിലെങ്കിൽ ആദ്യം ഇതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്.
2: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. ആ പാട്ടിലിങ്ങനെ മെൽറ്റായിട്ട് പോയി. ആ ലാസ്റ്റ് കേട്ട ആ ഒരു ഒരു ബീജിയും ആ ഒരു സൗണ്ടൊക്കെ അല്ലേ, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്, ഗോവിന്ദ് വസന്ത അല്ലേ. നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗീത സംവിധായകനാണ്. തീർച്ചയായിട്ടും അതിനെ എന്താ പറയുക, അംഗീകരിച്ചേ മതിയാവും, അത്ര നല്ലൊരു സംഗീതമായിരുന്നു അത് എന്ന്. അടിപൊളിയൊരു പാട്ട്. അപ്പോൾ അതിലിങ്ങനെ ഒഴുകി ഒഴുകി ഇരിക്കുകയാണ് ഞാനിങ്ങനെ. അപ്പോൾ പ്രിയപ്പെട്ടവരും അത് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലേ.
1: യെസ്. അവസാനത്തെ ആ രണ്ട് സൗണ്ട് ആരുടെയാണെന്ന് അറിയാവോ ആ പാട്ടിൻ്റെ എൻഡിൽ?
2: എനിക്കറിയാം, നീലത്തിമിംഗലത്തിൻ്റെയും അല്ലേ ഒരു ഒരു പക്ഷിയുടെയും ഒരു സൗണ്ടാണ്. അപ്പോൾ അതിനെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന, അതിൽ ഒരു സ്റ്റോറി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അവർ ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് സാധിക്കില്ല അല്ലേ, ഒന്ന് കടലിലും ഒന്ന് കരയിലും ആയിട്ടാണ്. പക്ഷെ അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നു എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് കൂടിയാണ് ആ ഒരു സിനിമയിൽ തന്നെയും. ആ ഒരു എന്താ പറയുക, ആ നായകനും നായികയ്ക്കും ഒന്നിക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ അവരുടെ പ്രണയം എന്ന് പറയുന്നത് അതുല്യം തന്നെയാണ്. അത് നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കാത്തത്ര ഒരു മനോഹരമായിട്ടുള്ള പ്രണയമാണ് ആ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രണയത്തിനൊപ്പം ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സംഗീതമാണ്, ഒരു കൺസെപ്റ്റുമാണ് ആ ഒരു പാട്ട്. അപ്പോൾ ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. എന്തായാലും ഹാറ്റ്സ് ഓഫ് തന്നെ പറയാം ഗോവിന്ദ്.
1: ആ ഒരു സൗണ്ടും കൂടെ അതിൽ ഉപയോഗിച്ചില്ല. ആ പാട്ടിലുടനീളം നമുക്ക് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റാൻ
2: സാധിക്കും.
1: അപ്പോൾ ഇനി ഇപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി കേൾക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം.

0: ഇതിൽ കാണാതെ വരുമ്പോൾ ഒന്ന് തിരക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, അപ്പൊ ഒരു പരിഭവം പരാതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൻസു ചേട്ടാ, ഞങ്ങൾ എല്ലാവരും തിരക്കാറുണ്ട്, എല്ലാ ശ്രോതാക്കളും എവിടെ നിൽക്ക് നമ്മൾ ലൈവിലൂടെ വരെ പറയാറുണ്ട്. അപ്പൊ ചേട്ടൻ അവിടെ സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ തുടർന്ന് നമുക്ക് മെസ്സേജ് എല്ലാ ദിവസവും അയക്കുക എന്ന് കൂടി പറയാണല്ലേ.
0: അതെ, അതോടൊപ്പം കലാഭവൻ മണിയുടെ ഒരു നല്ല ഗാനം ഇട്ട് തരിക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ വനജാമ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രണ്ടിനും ഒരേ ഉത്തരമാണെന്ന് തോന്നുന്നു, നഷ്ടം മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആൻസറിലേക്കൊക്കെ ഇങ്ങനെ എത്തുവാണ്, അതിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
1: അതെ, നമ്മുടെ സമയം 11:26 രണ്ട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് ആൻസർ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ചോദ്യം ആദ്യത്തെ രാജൻ ചേട്ടൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ഒന്ന് പറയാമോ?
0: രാജൻ ചേട്ടൻ ചോദിച്ച ചോദ്യം, സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും എന്നായിരുന്നു ചോദ്യം.
1: അതെ, അപ്പോൾ സമയത്തെ മുറിച്ചു കഴിഞ്ഞാൽ സാ മുറിച്ചു മയം അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എന്താ പറയുക, ടൈം പീസ് എന്നുള്ളതാണ് എന്നുള്ള അതാണ് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ആണോ എന്നറിയില്ല, അപ്പോൾ അത് എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെയും. പിന്നീടുള്ള ഒരു ചോദ്യം എന്തായിരുന്നു?
0: ടൈം പീസ് കറക്റ്റ് ആൻസർ ആണ് ആതിര, അത് കറക്റ്റ് ആൻസർ ആണെന്നാണ് ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം പീസ് തന്നെയായിരുന്നു. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന ഉണ്ണിയാണ്, ജനനത്തിനും മരണത്തിനും ഇടയിൽ ഉള്ളത് എന്താണ്? പക്ഷേ ആൻസർ തന്നിട്ടില്ല, ചോദ്യം മാത്രമേ തന്നിട്ടുള്ളൂ. ജനനത്തിനും മരണത്തിനും ഇടയിൽ ഉള്ളത് എന്താണ്? എനിക്ക് തോന്നുന്നില്ല, ഹോംവർക്ക് തന്നു വിടുന്ന പോലെ ആതിരക്ക് ഒരു ഹോംവർക്ക്.
1: അതെ, അപ്പൊ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ളത് ബ്രീത്ത് ആണോ? എനിക്ക് ബ്രീത്ത് ആണോ എന്നറിയില്ല. പിന്നീട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമ്മള് വളരുന്നു, നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പൊ ജനനത്തിനും മരണത്തിന് ഒരുപാട്, പക്ഷെ കുസൃതരമായിട്ട് നോക്കുമ്പോ എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ അവിടെ ഞാൻ ഉണ്ണിയുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്.
0: തോന്നുന്നു സമയമാണെന്ന് തോന്നുന്നു എന്റെ ഒരു ഇതില്. ഞാൻ വിചാരിക്കുന്ന സമയം ആദ്യം പറയുന്നു ബ്രീത്ത്. അപ്പൊ ഏതാ ആൻസർ എന്നുള്ളത് പെട്ടെന്ന് പറയാം, ചിലപ്പോ ഇത് രണ്ടും അല്ലായിരിക്കും. അതെ, അതേപോലെ അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. ചിത്രാമയ മെസ്സേജ് അയച്ചിരിക്കുന്ന, ഇന്നലത്തെ ചിത്രപൂർണിമ പ്രോഗ്രാം മനോഹരമായിരുന്നു, നരൻ ചിത്രത്തിലെ മിന്നടി മിന്നടി സോങ് ഒന്ന് പ്ലേ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
1: യെസ്, അപ്പോൾ നമ്മൾ തീർച്ചയായും പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കൊരു കോള് വന്ന്, നമ്മുടെ പല ശ്രോതാക്കളും ഇങ്ങനെ മെസ്സേജ് അയക്കാനുള്ളൊരു താല്പര്യം കൊണ്ട് നമ്മളെ കോൾ ചെയ്തൊക്കെ മെസ്സേജ് അയക്കുക പറയാറുണ്ട്. നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞിരിക്കുന്നതും രാജൻ ചേട്ടൻ ചോദിച്ചിരുന്ന ചോദ്യത്തിന് ടൈം പീസ് എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഒരുപാട് കറക്റ്റ് ആൻസേഴ്സ് നമ്മുടെ ശ്രോതാക്കളും അയച്ചിട്ടുണ്ട്. എനിക്ക് തന്ന ടാസ്ക് ആണെങ്കിൽ കൂടിയും പ്രിയപ്പെട്ടവരും അതിൽ പങ്കുചേർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയതിൽ എന്തായാലും ഒരു മെയിൻ ആയിട്ട് പ്രിയപ്പെട്ടവരിലേക്ക്.
0: ആതിര, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉണ്ണി നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ളത് എന്താണ്? നും എന്ന അക്ഷരമാണ്, നും എന്ന അക്ഷരമാണ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടും പറഞ്ഞത് തെറ്റാണ്. അതോടൊപ്പം ആ ചോദ്യത്തിന്റെ ഉത്തരം ജനനത്തിനും മരണത്തിനും ഇടയിലുള്ളത് എന്താണ്?
1: യെസ്, അപ്പൊ ഉണ്ണി അത് അടിപൊളി ഒരു ചോദ്യമായിരുന്നു. അപ്പൊ നമ്മുടെ പല ശ്രോതാക്കളും ഞാനും കൂടെ ഉണ്ണിയോട് പറയാണ് അടി. അപ്പൊ എന്തായാലും ഉണ്ണി അടിപൊളി ഒരു ചോദ്യം തന്നെയായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊക്കെ ചിന്തിച്ചു, ജനനം മരണം എന്നൊക്കെ പറയുമ്പോൾ സമയം ബ്രീത്ത് അങ്ങനെ ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കിട്ടാതിരുന്നത്. അപ്പൊ ഉണ്ണി എനിക്കത് ഇഷ്ടപ്പെട്ടു, ഉണ്ണിക്ക് 100 മാർക്ക് ഞാൻ തന്നിരിക്കുകയാണ്.
0: അത് നല്ല രസമുള്ള ഒരു
1: നല്ലൊരു ചോദ്യമായിരുന്നു. അപ്പൊ ഉണ്ണിക്ക് നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഈ ഒരു ലൈവിനൊപ്പം ചേരുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മുടെ സമയം 11:28
0: ഒരു അപ്ഡേറ്റോട് കൂടി നമുക്കിപ്പോൾ പോകാനുള്ള സമയമായിട്ടുണ്ട്. 11:29 ആതിര, 28 ഇന്ന് നമ്മൾ 11:11 കണ്ടില്ല അല്ലേ?
1: യെസ്, കണ്ടില്ല. അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് വിശേഷങ്ങളിലൂടെയൊക്കെ പോയപ്പോൾ നമ്മൾ ആ ഒരു ടൈം വിട്ടുപോയി ഒന്ന്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡെങ്കിപ്പനി വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. അപ്പോൾ പല ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, കൊതുക് കൂടുന്ന ഒരു ടൈമൊക്കെ ആണല്ലോ മഴക്കാലം, അതിന് ശേഷമുള്ള ഒരു ടൈമിംഗ് ഒക്കെ നല്ല രീതിയിൽ ഈ ഇത് ഡെങ്കിപ്പനി എന്നുള്ള ഒരു രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഡെങ്കിപ്പനിക്കൊരു വാക്സിൻ എത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. ക്യൂഡെങ്ക DCGIയുടെ അംഗീകാരത്തോടു കൂടി ഒരു വാക്സിൻ നമുക്ക് വേണ്ടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കാം, 4 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഇപ്പം നിലവിലുള്ളൊരു റിപ്പോർട്ട് വരുന്നത്. ഇത് 3 മാസത്തെ ഇടവേളയിൽ 2 ഡോസുകളാണ് ആയിട്ടാണ് ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കത് ആ ഒരു രോഗത്തിൽ നിന്നൊരു ഒരു വിമുക്തി അല്ലെങ്കിൽ അങ്ങനൊരു രീതി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
0: യെസ്, അതോടൊപ്പം ഇപ്പൊ എല്ലാവർക്കും ഡെങ്കിപ്പനി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ട് എല്ലാവർക്കും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഇന്ന് പോകാനുള്ള സമയമായി, 11:30. അപ്പോൾ പാട്ടുകളൊക്കെ ഒരുപാട്

ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ പുറക്കെ പുറക്കെ പുറക്കെ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ട്യൂൺ ചെയ്യുക. നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നിങ്ങളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത് ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരാ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
4: This is Radio Santanam 90.4 FM. Stay tuned.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
4: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
2: 9447607603 9400708900 9447560336. MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് കലാ ജെർലിൻ. ഇന്ന് വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ദിനം. വിശുദ്ധ അൽഫോൺസാമ്മ സഹനത്തിൻ്റെ, പ്രാർത്ഥനയുടെ, എളിമയുടെ പ്രതീകമാണ്. സാധാരണ ജീവിതത്തിലെ വേദനകളെ ദൈവത്തിന് നൽകി അവൾ വിശുദ്ധി നേടി. കടുത്ത ശാരീരിക പീഡകളും രോഗങ്ങളും അൽഫോൺസാമ്മയെ നേരിട്ടു. പരാതികളില്ലാതെ ആ വേദനകളെ ഈശോയുടെ കുരിശുമരണത്തോടൊപ്പം ചേർത്തു വച്ചു. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹം കാണിച്ചു. പ്രാർത്ഥനയായിരുന്നു അമ്മയുടെ ശക്തി. പ്രതിസന്ധികളിൽ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി. എളിമയുള്ള ഒരു മനസ്സുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചു. ഭാരതത്തിൽ നിന്നും അതേപോലെ തന്നെ കത്തോലിക്കാ സഭയിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് അന്നക്കുട്ടി എന്ന അൽഫോൺസാമ്മ. 1910 ഓഗസ്റ്റ് 19 ജനനം. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര ഗ്രാമത്തിൽ മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത്തെ മകളായിരുന്നു അന്നക്കുട്ടി എന്ന അൽഫോൺസാമ്മ. പഠിക്കാൻ മിടുക്കിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പാവപ്പെട്ടവരോട് അനുകമ്പ കാട്ടിയിരുന്നു. കൗമാരപ്രായമെത്തിയപ്പോൾ അവളുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു. പല കുടുംബങ്ങളിൽ നിന്നും വിവാഹ ആലോചനകൾ വന്നു. 12 വയസ്സാകുമ്പോൾ വിവാഹം നടത്തിയിരുന്ന അക്കാലത്ത് അന്നക്കുട്ടിയെയും വിവാഹം കഴിച്ചയക്കണമെന്ന് പേരമ്മ ആഗ്രഹിച്ചു. വിവാഹം കഴിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിൽ ജീവിക്കുമ്പോഴും കല്യാണത്തിനായി മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ സൗന്ദര്യമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് സ്വന്തം ശരീരം പൊള്ളിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പൊള്ളലേറ്റ് ചികിത്സയിലായതിനാൽ പഠനത്തിൽ മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. ഈ അവസരത്തിലാണ് മുട്ടച്ചിറയിൽ കർമ്മലിത്താ മഠത്തിൽ നിന്ന് കന്യകാസ്ത്രീകൾ അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കണമെന്ന കാര്യം പേരമ്മയെ അറിയിച്ചത്. അവൾക്ക് അത് ഏറെ സന്തോഷം ഉളവാക്കിയതായിരുന്നു. അങ്ങനെ 1927 ഒരു പന്തക്കുസ്താ ദിനം അന്നക്കുട്ടി ഭരണങ്ങാനത്തെ ഫ്രാൻസിസ്കൻ ക്ലാരാ മഠത്തിൽ പ്രവേശിച്ചു. 1928 ഓഗസ്റ്റ് 2 അൽഫോൺസ്

ഗ്രിഗോറിയുടെ തിരുനാൾ ദിവസം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. ഈ ദിവസത്തിന്റെ പ്രത്യേകത മാനിച്ചാണ് അൽഫോൺസ എന്ന പേര് നൽകിയത്. കന്യകാസ്ത്രീയായി വർണ്ണങ്ങാനത്ത് തിരിച്ചെത്തിയ അവളെ 21-ാമത്തെ വയസ്സിൽ രക്തസ്രാവം ബാധിച്ചു. ചികിത്സകൾ പലതും ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. അധ്യാപികയായി സ്കൂളിൽ പ്രവേശനം കിട്ടിയെങ്കിലും അസുഖം മൂലം തുടർന്ന് പോകാൻ സാധിച്ചില്ല. ആ അസുഖങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു. എല്ലാ അവസ്ഥകളിലും സഹിക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും അവൾ മറന്നില്ല. സഹനത്തിന്റെ പനിനീർ പുഷ്പമാണവൾ. 1946 ജൂലൈ മാസം 28-ാം തീയതി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവൾ മരിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം 1986 February 8-ാം തീയതി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി അവളെ പ്രഖ്യാപിച്ചു. 2008 October 12 ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധ എന്ന പദവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളക്കരയിലെ ആ പനിനീർപ്പൂവ് ഭരണജ്ഞാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. എല്ലാവരുടെയും ആശ്രയമായി, പ്രാർത്ഥനയായി, മധ്യസ്ഥയായി, സഹായമായി, സൗഖ്യമായി, ആശ്വാസമായി, അമ്മയായി.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തിനങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212680.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2026 ജൂലൈ 28 ആഗോളതലത്തിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കും. നമുക്ക് അത് തകർക്കാം എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഔദ്യോഗിക പ്രമേയം. ഇത് വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ തകർക്കുന്നതിലും അപമാനം കുറയ്ക്കുന്നതിലും പരിശോധന, വാക്സിനേഷൻ, ജീവൻ രക്ഷിക്കുന്ന ചികിത്സകൾ എന്നിവയിലേക്കുള്ള തുല്യമായ പ്രവേശനം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2030 പൊതുജനാരോഗ്യ ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ത്വരിതപ്പെടുത്തുന്നതിനായി റിയോ ഡി ജനീറോയിൽ നടക്കുന്ന എയ്ഡ്സ് 2026 സമ്മേളനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ബ്രസീൽ സർക്കാരും ചേർന്ന് ഒരു ഉന്നതതല പരിപാടി സംഘടിപ്പിക്കും. പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ PAHO പോലുള്ള സംഘടനകൾ കരൾ ക്യാൻസർ, സിറോസിസ് തുടങ്ങിയ വിട്ടുമാറാത്ത സങ്കീർണതകൾ തടയുന്നതിന് വിവരങ്ങളിലും അവബോധത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള പ്രതിരോധ വാക്സിനുകളും ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള രോഗശാന്തി ഓറൽ ചികിത്സകളും ലഭ്യമാണെങ്കിലും ലോകമെമ്പാടുമായി 287.7 ദശലക്ഷത്തിലധികം ആളുകൾ വിട്ടുമാറാത്ത വൈറൽ അണുബാധകളുമായി ജീവിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിലെ വിടവുകൾ മറികടക്കുന്നതിനും രോഗനിർണയത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും രോഗത്തിന്റെ നിശബ്ദ വ്യാപനം അവസാനിപ്പിക്കുന്നതിനും സർക്കാരുകളെയും വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വാർഷിക പരിശോധനാ കേന്ദ്രമായി ഈ ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: ഗാനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത്

0: ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട് പുട്ടിൽ ഷർമ്മിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ചത് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ആണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലോയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. ശബരിമല സ്വർണ അപഹരണ കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം എ അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. എസ്ഐടിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു പ്രവർത്തിക്കാൻ യുഡിഎഫ് സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കെ എം അഭിജിത്ത് എംഎൽഎയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആർസിഎച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
1: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
0: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ

0: വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആമ്പൽപ്പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000+ ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലൌലിന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954 നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ വിളിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ.

0: സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
0: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 4 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: അഗർ മുജെ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷഹർ കോ ഹോനേ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവൽ 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ ഔർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനേ വാലേ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഔർ 200 നയേ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരേ ഭാരത് മേ.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്

0: ാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂൺ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM-1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്തഘട്ട ചർച്ചകൾ അടുത്തമാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്തമാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895 നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ

ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് കലാജെർലിൻ. ഇന്ന് വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ദിനം. വിശുദ്ധ അൽഫോൺസാമ്മ സഹനത്തിൻ്റെ, പ്രാർത്ഥനയുടെ, എളിമയുടെ പ്രതീകമാണ്. സാധാരണ ജീവിതത്തിലെ വേദനകളെ ദൈവത്തിന് നൽകി അവൾ വിശുദ്ധി നേടി. കടുത്ത ശാരീരിക പീഡകളും രോഗങ്ങളും അൽഫോൺസാമ്മയെ നേരിട്ടു. പരാതികളില്ലാതെ ആ വേദനകളെ ഈശോയുടെ കുരിശുമരണത്തോടൊപ്പം ചേർത്തു വച്ചു. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹം കാണിച്ചു. പ്രാർത്ഥനയായിരുന്നു അമ്മയുടെ ശക്തി. പ്രതിസന്ധികളിൽ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി. എളിമയുള്ള ഒരു മനസ്സുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചു. ഭാരതത്തിൽ നിന്നും അതേപോലെ തന്നെ കത്തോലിക്കാ സഭയിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് അന്നക്കുട്ടി എന്ന അൽഫോൺസാമ്മ. 1910 August 19 ജനനം. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര ഗ്രാമത്തിൽ മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും 4th മകളായിരുന്നു അന്നക്കുട്ടി എന്ന അൽഫോൺസാമ്മ. പഠിക്കാൻ മിടുക്കിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പാവപ്പെട്ടവരോട് അനുകമ്പ കാട്ടിയിരുന്നു. കൗമാരപ്രായമെത്തിയപ്പോൾ അവളുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു. പല കുടുംബങ്ങളിൽ നിന്നും വിവാഹ ആലോചനകൾ വന്നു. 12 വയസ്സാകുമ്പോൾ വിവാഹം നടത്തിയിരുന്ന അക്കാലത്ത് അന്നക്കുട്ടിയെയും വിവാഹം കഴിച്ചയക്കണമെന്ന് പേരമ്മ ആഗ്രഹിച്ചു. വിവാഹം കഴിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിൽ ജീവിക്കുമ്പോഴും കല്യാണത്തിനായി മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. തന്റെ സൗന്ദര്യമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് സ്വന്തം ശരീരം പൊള്ളിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പൊള്ളലേറ്റ് ചികിത്സയിലായതിനാൽ പഠനത്തിൽ മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. ഈ അവസരത്തിലാണ് മുട്ടച്ചിറയിൽ കർമ്മലിത്താ മഠത്തിൽ നിന്ന് കന്യകാസ്ത്രീകൾ അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കണമെന്ന കാര്യം പേരമ്മയെ അറിയിച്ചത്. അവൾക്ക് അത് ഏറെ സന്തോഷം ഉളവാക്കിയതായിരുന്നു. അങ്ങനെ 1927 ഒരു പന്തക്കുസ്താ ദിനം അന്നക്കുട്ടി ഭരണങ്ങാനത്തെ ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ പ്രവേശിച്ചു. 1928 August 2 അൽഫോൺസ് ലിഗോറിയുടെ തിരുനാൾ ദിവസം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. ഈ ദിവസത്തിന്റെ പ്രത്യേകത മാനിച്ചാണ് അൽഫോൺസ എന്ന പേര് നൽകിയത്. കന്യകാസ്ത്രീയായി ഭരണങ്ങാനത്ത് തിരിച്ചെത്തിയ അവളെ 21-ാമത്തെ വയസ്സിൽ രക്തസ്രാവം ബാധിച്ചു. ചികിത്സകൾ പലതും ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. അധ്യാപികയായി സ്കൂളിൽ പ്രവേശനം കിട്ടിയെങ്കിലും അസുഖം മൂലം തുടർന്ന് പോകാൻ സാധിച്ചില്ല. ആ അസുഖങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു. എല്ലാ അവസ്ഥകളിലും സഹിക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും

അവൾ മറന്നില്ല. സഹനത്തിൻ്റെ പനിനീർ പുഷ്പമാണവൾ. 1946 ജൂലൈ മാസം 28-ാം തീയതി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവൾ മരിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8-ാം തീയതി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി അവളെ പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധ എന്ന പദവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളക്കരയിലെ ആ പനിനീർപ്പൂവ് ഭരണജ്ഞാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. എല്ലാവരുടെയും ആശ്രയമായി, പ്രാർത്ഥനയായി, മധ്യസ്ഥയായി, സഹായമായി, സൗഖ്യമായി, ആശ്വാസമായി, അമ്മയായി.

0: പെണ്ണിന്റെ ചെറുക്കനെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2026 ജൂലൈ 28 ആഗോളതലത്തിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കും. നമുക്ക് അത് തകർക്കാം എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഔദ്യോഗിക പ്രമേയം. ഇത് വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ തകർക്കുന്നതിലും അപമാനം കുറയ്ക്കുന്നതിലും പരിശോധന, വാക്സിനേഷൻ, ജീവൻ രക്ഷിക്കുന്ന ചികിത്സകൾ എന്നിവയിലേക്കുള്ള തുല്യമായ പ്രവേശനം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2030 പൊതുജനാരോഗ്യ ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ത്വരിതപ്പെടുത്തുന്നതിനായി റിയോ ഡി ജനീറോയിൽ നടക്കുന്ന എയ്ഡ്സ് 2026 സമ്മേളനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ബ്രസീൽ സർക്കാരും ചേർന്ന് ഒരു ഉന്നതതല പരിപാടി സംഘടിപ്പിക്കും. പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ PAHO പോലുള്ള സംഘടനകൾ കരൾ ക്യാൻസർ, സിറോസിസ് തുടങ്ങിയ വിട്ടുമാറാത്ത സങ്കീർണതകൾ തടയുന്നതിന് വിവരങ്ങളിലും അവബോധത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള പ്രതിരോധ വാക്സിനുകളും ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള രോഗശാന്തി ഓറൽ ചികിത്സകളും ലഭ്യമാണെങ്കിലും ലോകമെമ്പാടുമായി 287 ദശലക്ഷത്തിലധികം ആളുകൾ വിട്ടുമാറാത്ത വൈറൽ അണുബാധകളുമായി ജീവിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിലെ വിടവുകൾ മറികടക്കുന്നതിനും രോഗനിർണയത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും രോഗത്തിന്റെ നിശബ്ദ വ്യാപനം അവസാനിപ്പിക്കുന്നതിനും സർക്കാരുകളെയും വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വാർഷിക പരിശോധനാ കേന്ദ്രമായി ഈ ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് കലാജെർലിൻ. ഇന്ന് വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനം. വിശുദ്ധ അൽഫോൺസാമ സഹനത്തിൻ്റെ, പ്രാർത്ഥനയുടെ, എളിമയുടെ പ്രതീകമാണ്. സാധാരണ ജീവിതത്തിലെ വേദനകളെ ദൈവത്തിന് നൽകി അവൾ വിശുദ്ധി നേടി. കടുത്ത ശാരീരിക പീഡകളും രോഗങ്ങളും അൽഫോൺസാമയെ നേരിട്ടു. പരാതികളില്ലാതെ ആ വേദനകളെ ഈശോയുടെ കുരിശുമരണത്തോടൊപ്പം ചേർത്തു വച്ചു. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹം കാണിച്ചു. പ്രാർത്ഥനയായിരുന്നു അമ്മയുടെ ശക്തി. പ്രതിസന്ധികളിൽ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി എളിമയുള്ള ഒരു മനസ്സുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചു. ഭാരതത്തിൽ നിന്നും അതേപോലെ തന്നെ കത്തോലിക്കാ സഭയിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് അന്നക്കുട്ടി എന്ന അൽഫോൺസാമ്മ. 1910 August 19 ജനനം. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര ഗ്രാമത്തിൽ മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും 4-ാമത്തെ മകളായിരുന്നു അന്നക്കുട്ടി എന്ന അൽഫോൺസാമ്മ. പഠിക്കാൻ മിടുക്കിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പാവപ്പെട്ടവരോട് അനുകമ്പ കാട്ടിയിരുന്നു. കൗമാരപ്രായമെത്തിയപ്പോൾ അവളുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു. പല കുടുംബങ്ങളിൽ നിന്നും വിവാഹ ആലോചനകൾ വന്നു. 12 വയസ്സാകുമ്പോൾ വിവാഹം നടത്തിയിരുന്ന അക്കാലത്ത് അന്നക്കുട്ടിയെയും വിവാഹം കഴിച്ചയക്കണമെന്ന് പേരമ്മ ആഗ്രഹിച്ചു. വിവാഹം കഴിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിൽ ജീവിക്കുമ്പോഴും കല്യാണത്തിനായി മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. തന്റെ സൗന്ദര്യമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് സ്വന്തം ശരീരം പൊള്ളിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പൊള്ളലേറ്റ് ചികിത്സയിലായതിനാൽ പഠനത്തിൽ മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. ഈ അവസരത്തിലാണ് മുട്ടച്ചിറയിൽ കർമ്മലിത്താ മഠത്തിൽ നിന്ന് കന്യകാസ്ത്രീകൾ അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കണമെന്ന കാര്യം പേരമ്മയെ അറിയിച്ചത്. അവൾക്ക് അത് ഏറെ സന്തോഷം ഉളവാക്കിയതായിരുന്നു. അങ്ങനെ 1927 ഒരു പന്തക്കുസ്താ ദിനം അന്നക്കുട്ടി ഭരണങ്ങാനത്തെ ഫ്രാൻസിസ്കൻ ക്ലാരാ മഠത്തിൽ പ്രവേശിച്ചു. 1928 August 2 അൽഫോൺസ് ലിഗോറിയുടെ തിരുനാൾ ദിവസം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. ഈ ദിവസത്തിന്റെ പ്രത്യേകത മാനിച്ചാണ് അൽഫോൺസ എന്ന പേര് നൽകിയത്. കന്യകാസ്ത്രീയായി ഭരണങ്ങാനത്ത് തിരിച്ചെത്തിയ അവളെ 21-ാമത്തെ വയസ്സിൽ രക്തസ്രാവം ബാധിച്ചു. ചികിത്സകൾ പലതും ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. അധ്യാപികയായി സ്കൂളിൽ പ്രവേശനം കിട്ടിയെങ്കിലും അസുഖം മൂലം തുടർന്ന് പോകാൻ സാധിച്ചില്ല. ആ അസുഖങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു. എല്ലാ അവസ്ഥകളിലും സഹിക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും അവൾ മറന്നില്ല. സഹനത്തിന്റെ പനിനീർ പുഷ്പമാണവൾ. 1946 July 28 രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവൾ മരിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം 1986 February 8 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി അവളെ പ്രഖ്യാപിച്ചു. 2008 October 12 Benedict 16 മാർപ്പാപ്പ വിശുദ്ധ എന്ന പദവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളക്കരയിലെ ആ പനിനീർപ്പൂവ് ഭരണജ്ഞാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. എല്ലാവരുടെയും ആശ്രയമായി, പ്രാർത്ഥനയായി, മധ്യസ്ഥയായി, സഹായമായി, സൗഖ്യമായി, ആശ്വാസമായി, അമ്മയായി.

ലഹരി ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷന്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന് അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം. കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലടാ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പം ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം

അത്ര നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെന്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിന്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയിടും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന, അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ, അല്ലെങ്കിൽ ഒരു 16 or 20 വയസ്സോ ആകട്ടെ, അവനെ ഒന്ന് ശരിയാക്കിയെടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15 or 16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പലതര പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെന്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ, ചാരായം, അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിവക്ഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിന്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 4 or 5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെന്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ച് ഒരു കുട്ടി ബോധവാനായിരിക്കണം. EM ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കെടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസും ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി

അവന് ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിന് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്, രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾ കൊടുക്കണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പോൾ ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിൻ്റെ അതിര് കടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കയറുമെന്ന് പലരും പറയാറുണ്ട്, അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ ഇതിന് ഇങ്ങനെ ഒരു ആപത്തിൻ്റെ
പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്.

0: ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്. ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വെക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരാവശ്യം ഒരു കുട്ടി വീട്ടിൽ എന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എന്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാർ യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവൻ്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ വരെയുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-7178054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ വി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സമാധാനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളിൽ ഉണ്ടാകുന്ന വൃക്കരോഗങ്ങളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ കൺസൾട്ടന്റ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ മഞ്ജുഷ എ ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.

0: ആരോഗ്യം.
1: ഡോക്ടർ, സാധാരണ ഈ കുട്ടികളിൽ കിഡ്നി ഫെയിലർ ഉണ്ടാവാറുണ്ടോ?
0: കിഡ്നി ഫെയിലർ കാണാറുണ്ട്.
1: അത് ഉണ്ടാവുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം കൊണ്ട് തന്നെ ഉണ്ടാവുക. ഈ ജന്മനാലുള്ള രോഗങ്ങള്, എന്താ പറയാ, സ്ട്രക്ചറൽ കിഡ്നി, ചിലപ്പോൾ കിഡ്നി ചെറുതായിരിക്കും, കിഡ്നി ഉണ്ടായി വന്നത് നല്ലതായിട്ടായിരിക്കത്തില്ല, ഡാമേജ്ഡ് കിഡ്നി ആയിരിക്കാം ജന്മനാ തന്നെ. സിസ്റ്റുകൾ കൊണ്ടുവരാം. അതുപോലെ വലുതാവുമ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ ഈ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, അതായത് പൈജിയ നെഫ്രോപ്പതി, അല്ലെങ്കിൽ ആൽപോർട്ട് സിൻഡ്രോം, അങ്ങനെയുള്ള ഈ യൂറിനിൽ കൂടെ പ്രോട്ടീൻ അല്ലെങ്കിൽ ബ്ലഡ് പോകുന്ന അവസ്ഥകൾ, പിന്നെ ചില നെഫ്രോട്ടിക് സിൻഡ്രോം, ചികിത്സയോട് പ്രതികരിക്കാത്ത നെഫ്രോട്ടിക് സിൻഡ്രോമുകളുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് കിഡ്നി ഫെയിലർ വരാം. പിന്നെ ചില എഗെയിൻ ഒരുപാട് ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് രോഗങ്ങളുണ്ട് കിഡ്നിയെ ബാധിക്കുന്ന, അത് അതെല്ലാം ഫൈനലി ഒരു കിഡ്നി ഫെയിലറിലോട്ട് വരാം.
1: സാധാരണഗതി കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
0: കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ കുട്ടിക്കാലത്ത് ശരിക്കും ഏറ്റവും ആദ്യം ബാധിക്കുന്നത് കിഡ്നി ഗ്രോത്ത്, കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനെ ബാധിക്കുക, അതായത് വെയിറ്റ് വെക്കില്ല, ഹൈറ്റ് വെക്കില്ല. പിന്നെ വേറെ ലക്ഷണം എന്ന് വെച്ചാൽ രക്തക്കുറവ്, അനീമിയ, നമ്മൾ അയൺ കൊടുത്താലും ചികിത്സിച്ചാലും സുഖമാവാത്ത പോലെയുള്ള അനീമിയ. ചില കുഞ്ഞുങ്ങളിൽ കൈകാലുകളിൽ ഡിഫോർമിറ്റീസ് വരാം, റിക്കറ്റ്സ് എന്ന് പറയും, കാലൊക്കെ വളഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന, അത് അതിന്റെ കൂടെ കിഡ്നി ഫെയിലർ ഉണ്ടെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരാം. പിന്നെ നമ്മൾ എന്താ പറയാ, ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ബി പി കൂടുതലായിരിക്കും. പിന്നെ ഉള്ളത് എന്താ പറയാ, നല്ല ഒരുപാട് പ്രോഗ്രസ് ചെയ്ത കിഡ്നി ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ നീര് വരാം, നീരായിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കൂടുതലും കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ. ചിലപ്പം പെട്ടെന്നൊരു കിഡ്നി ഫെയിലർ പെട്ടെന്ന് വരുന്നതിൽ, പെട്ടെന്നൊരു ഡിറ്റീറിയേഷൻ വരുന്നതിലൊക്കെ ചിലപ്പം നീര് ഒരുപാട് കൂടി ശ്വാസം മുട്ടലൊക്കെ ആയിട്ട്, ലങ്സിലൊക്കെ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യും.
1: എന്ത് തരം ചികിത്സയാണ് ഇതിനു വേണ്ടി സാധാരണ ചെയ്യുന്നത്?
0: ശരിക്കും നമ്മുടെ ബോഡിയിലെ എല്ലാ നല്ല രീതിയിൽ പോകാൻ സഹായിക്കുന്ന അവയവമാണ് കിഡ്നി. അതുകൊണ്ട് കിഡ്നി ഫെയിലർ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള താളം തെറ്റും. അപ്പം നമ്മൾ കിഡ്നി ഫെയിലറിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് നമ്മൾ ചികിത്സിക്കും. ഇപ്പം അനീമിയ ഉണ്ടെങ്കിൽ അനീമിയയുടെ ചികിത്സ, ആദ്യം നമ്മൾ അയൺ സപ്ലിമെൻറ്റേഷൻ ചെയ്യും. അതിൻ്റെ കൂടെ അയൺ സപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചെക്ഷൻ, എറിത്രോപോയിറ്റ് എന്ന് പറഞ്ഞ ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മുടെ ബോണുകളെല്ലാം വീക്കായിരിക്കും, കിഡ്നി മിനറൽ ബോൺ ഡിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ചികിത്സയായിട്ട് കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ ചെയ്യേണ്ടി വരാം. ഫോസ്ഫറസിൻ്റെ അളവ് കൂടുമ്പോൾ ഫോസ്ഫറസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫോസ്ഫറസ് ബൈൻഡേഴ്സ് കൊടുക്കേണ്ടി വരാം. പിന്നെ വൈറ്റമിൻ ഡി, ഇതുപോലെ വൈറ്റമിൻ ഡി ആക്റ്റീവ് വൈറ്റമിൻ ഡി ആവുന്നത് കിഡ്നിയിലാണ്. അപ്പോൾ കിഡ്നി ഫെയിലർ വരുമ്പം ആക്റ്റീവ് വൈറ്റമിൻ ഡി ആവത്തില്ല. അപ്പം അതിനുവേണ്ടി ചിലപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ബി പി ഉണ്ടെങ്കിൽ ബി പിയുടെ മരുന്ന് കൊടുക്കേണ്ടി വരും, നീരുണ്ടെങ്കിൽ നീര് കുറയാനുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ബോഡിയിൽ അതിന് ബൈക്കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പം ഈ മരുന്നുകളൊക്കെ വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഒരു കിഡ്നി ഫെയിലറിന്റെ സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജ് 1-5. 5 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ വളരെ മോശമായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മരുന്നുകൾ വെച്ച് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ കുട്ടികളിൽ കിഡ്നി ഫെയിലർ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രശ്നം അവരുടെ ഗ്രോത്തിന് എഫക്ട് ചെയ്യും, അവരുടെ എനർജി ലെവൽസിനെ എഫക്ട് ചെയ്യും. അപ്പം ഒരു നോർമൽ ലൈഫ് നമുക്ക് പാടായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും മരുന്ന് കൊടുത്തിട്ടും ബെറ്റർ ആ, മീൻസ് നമുക്കൊരു നോർമൽ ലൈഫിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ കിഡ്നിയുടെ ഫംഗ്ഷന് പകരമുള്ള ട്രീറ്റ്മെന്റ്, അതാണ് ഡയാലിസിസ്. ആ ഡയാലിസിസ് ആണെങ്കിൽ നമ്മൾ പറയാം ഡയാലിസിസ് ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ്. ആ പാലം അപ്പുറത്തെ സൈഡിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഡയാലിസിസ് വെച്ച് മാത്രം നമുക്ക് നോർമൽ
1: സർവൈവ് ചെയ്യാൻ
0: പാടാണ്. കാരണം ഡയാലിസിസിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും അത് ലോങ് ടേമിൽ പോകുമ്പോൾ. അപ്പം ഡയാലിസിസ് നമ്മൾ അഗെയിൻ അത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. ആ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രയും വേഗം ഒരു വൃക്ക ഡോണറിനെ കണ്ടുപിടിച്ച് മാറ്റിവെക്കാനുള്ള കിഡ്നി മാറ്റിവെക്കാന്നുള്ള ഒരു സാഹചര്യത്തിലോട്ട് അത് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ലക്ഷ്യം. കിഡ്നി മാറ്റിവെക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫിലോട്ട് കുഞ്ഞ് തിരിച്ചു പോകുമെന്നുള്ളതുകൊണ്ട്.
1: ഈ കുട്ടികളിൽ ഡയാലിസിസ് പലതരത്തിലുണ്ട് അല്ലേ?
0: ഡയാലിസിസ് കുട്ടികളിലും രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലഡിൽ ഉള്ള ഡയാലിസിസ്, ഹീമോ ഡയാലിസിസ്. രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചാൽ വയറ്റില് വയറ്റിനകത്ത് ഡയാലിസിസ് ഫ്ലൂയിഡ് ഇട്ടിട്ട് അത് നമ്മുടെ ബോഡി തന്നെ ഡയാലൈസ് ചെയ്യും. അത് നമ്മുടെ രക്തം തന്നെ തനിയെ തന്നെ ആ ഡയാലിസിസ് ഫ്ലൂയിഡുമായിട്ട് ചേർന്ന് നമ്മുടെ ബ്ലഡ് ക്ലീനായി ആ എന്താ വേസ്റ്റ് ഉള്ള ഫ്ലൂയിഡിനെ നമ്മൾ വെളിയിൽ കളയും. പിന്നെ അടുത്ത സൈക്കിളിൽ പുതിയ ഡയാലിസിസ് ഫ്ലൂയിഡ് ബ്ലഡ് വയറ്റിലിട്ടിട്ട് ചെയ്യും. അതിൻ്റെ പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെയുള്ളത് ഹീമോ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് നമ്മൾ ബ്ലഡ് ലൈൻസിൽ കൂടി ചെയ്യുന്നതാണ്. അത് കുട്ടികളെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്, പക്ഷേ ചെയ്യാറുണ്ട്.

0: ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബി പി, അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന അവസ്ഥ, അതെങ്ങനെയാണ്?
1: കുട്ടികളിലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. ആൾക്കാരൊക്കെ ചോദിക്കും ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് കുട്ടികളെ വരുന്നത്. ശരിക്കും കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ളൊരു ഒരു കാരണം വൃക്കരോഗങ്ങളാണ്. ചിലപ്പം ബി പി ഒരു റുട്ടീൻ ഒരു ഒ പി വന്നിട്ട് നമ്മളൊരു ബി പി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ബി പി കൂടുതലാണ്. അപ്പം ആ ബി പി എന്തുകൊണ്ടാണ് കൂടുതലെന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഒരു അണ്ടർലൈൻ കിഡ്നി പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. അപ്പം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, അതിലൊരു മെയിൻ കാരണം വൃക്കരോഗങ്ങളാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, വിശ്വസിക്കാൻ വയ്യ, പക്ഷെ എന്നാലും കൊച്ചുകുട്ടികളിൽ തന്നെ വേറെ കാരണങ്ങളൊന്നുമില്ല. ഈ ബി എന്താ പറയുക, പ്രായമുള്ള ആൾക്കാരെ കാണുന്ന പോലെ ബി പി ഇപ്പം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഒബിസിറ്റി, അമിതവണ്ണം, ഒരുപാട് ഈ ഇതുപോലെ ആഹാര രീതികൾ, ഒരുപാട് ഉപ്പുള്ള ആഹാര രീതി, എക്സസൈസ് ഇല്ലായ്മ, വ്യായാമം ഇല്ലായ്മ, അമിതവണ്ണം, ഇത്രയുള്ള കുട്ടികളിൽ വളരെ നേരത്തെ തന്നെ ഒരു 15-16 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ കാണുന്നുണ്ട്. പിന്നെ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ചില ഹോർമോൺ പ്രശ്നങ്ങൾ കാരണവും നമ്മൾ ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട്. ഇപ്പൊ കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, നമ്മൾ ശരിക്കും വല്ലപ്പോഴും ഒരിക്കലെങ്കിലും കുഞ്ഞുങ്ങളുടെ ബി പി ചെക്ക് ചെയ്ത് നോക്കണം.
0: ഈ കുട്ടികളുണ്ടാകുന്ന ഹൈ ബി പിക്ക് നമ്മൾ സാധാരണ എന്ത് തരം മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്?
1: ഹൈപ്പർ ടെൻഷൻ നമ്മൾ ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിപ്പം വൃക്കരോഗങ്ങൾ കൊണ്ടാണോ, ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്, അതിനുള്ള ഇവാലുവേഷൻ ബ്ലഡിലും യൂറിനിലും അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. ചില കുഞ്ഞുങ്ങളിൽ ഈവൻ രക്തക്കുഴലുകളുണ്ടാവും, ചില രക്തക്കുഴലുകളുണ്ടാകുന്ന ചുരുക്കം, സ്റ്റീനോസിസ്, റീനൽ ആർട്ടറി സ്റ്റീനോസിസ്, അത് കുട്ടികളെ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ചുരുക്കം കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പം എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പം കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പം എല്ലാ കിഡ്നി പ്രശ്നങ്ങളോ വേറെ അവയവങ്ങളിലോ ഹോർമോണിലോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത കുട്ടിക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് കാരണങ്ങളൊന്നുമില്ല, വലിയ ആൾക്കാരിൽ കാണുന്ന പോലെയുള്ള ഒരു തരത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ കാണുവാണ്, വേറെ കാരണങ്ങളൊന്നും ഇല്ല. കാരണങ്ങൾ ഉണ്ടെങ്കിൽ കാരണത്തിന് ചികിത്സിക്കും, കാരണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ ഇതിനെ ലൈഫ് ലോങ് കുറേ കാലത്തേക്ക് ആൻറ്റി ഹൈപ്പർ ടെൻസി മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് പക്ഷേ ആൻറ്റി ഹൈപ്പർ ടെൻസി മരുന്നല്ല ഫസ്റ്റ് ട്രീറ്റ്മെൻറ്. അമിതവണ്ണം കാരണമുള്ള ബി പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ കാലറീസ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പം ഇതൊക്കെ ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും 3 മന്ത്സ് 6 മന്ത്സ്. അപ്പം അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ആവശ്യം വരാത്തൊരു സാഹചര്യത്തിലോട്ട് പോകും. പക്ഷേ ചിലപ്പം ലോങ് ടേമിൽ അത് പാടായിട്ട് വരുമ്പം മരുന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും.
0: വൃക്കരോഗങ്ങൾ നമുക്ക് എങ്ങനെ തടയാം?
1: വൃക്കരോഗങ്ങളെ എങ്ങനെ തടയാം? വൃക്കരോഗങ്ങൾ ടൈമിലി നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും എന്തെങ്കിലും ഒരു അബ്നോ, ഇപ്പം തന്നെ ഹൈഡ്രോനെഫ്രോസിസ് പ്രഗ്നൻസി പീരീഡിൽ കണ്ടുപിടിച്ചിട്ടും ഫോളോ അപ്പിന് വരാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പം ചിലപ്പം അങ്ങനെ ഹൈപ്പർ ടെൻഷൻ സ്കാനിൽ പ്രശ്നം ഉണ്ടായിരുന്നു, അവർ ഫോളോ അപ്പിന് ചെയ്തില്ല. 5-6 വയസ്സായപ്പം വയറുവേദനയായിട്ട് വന്ന് അന്നേരം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു കിഡ്നി വളരെ വലുതാണ്. എന്നുവെച്ചാൽ വീക്കം വന്നിട്ട് അത്രയ്ക്ക് സിവിയർ ആയിട്ട് നിൽക്കുകയാണ്. അത് ഫോളോ അപ്പിന് വന്നില്ല. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് തന്നെ ആ അതിൻ്റെ ഒരു ഫംഗ്ഷനൊക്കെ ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുണ്ട്. ലൈക്ക് 6 ഇയേഴ്സ് പോയി. അപ്പോൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കാനിലോ യൂറിൻ ടെസ്റ്റ് ചെയ്തതിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത്, തുടർന്നും അത് ടെസ്റ്റുകൾ ചെയ്ത് അത് ഓക്കെ ആയി എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ഈവൻ രക്തത്തിൽ യൂറിനി ബ്ലഡ് ഉണ്ടായിട്ട് 3-4 വയസ്സിൽ ബ്ലഡ് ഉണ്ടായിട്ട് അതൊരു പിന്നെ ഫോളോ അപ്പ് ചെയ്യാതെ 12 വയസ്സായപ്പം പ്രശ്നമായിട്ട് വന്നവരുണ്ട്. അപ്പം അന്നുണ്ടായിരുന്നു, അന്നും ശരിക്കും ഇപ്പം പ്രോട്ടീൻ പോകുന്നതാണെങ്കിലും ബ്ലഡ് പോകുന്ന അസുഖമാണെങ്കിലും നമുക്ക് മരുന്നുണ്ട്. പ്രോട്ടീൻ പോകണമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ്ലി പ്രോട്ടീൻ പോകുന്നത് കിഡ്നിക്ക് നല്ലതല്ല. അപ്പം അതിന് നമുക്ക് മരുന്നുണ്ട്. ആ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും കിഡ്നി പ്രൊട്ടക്റ്റഡ് ആവും. അപ്പം ആ ടൈമിലി സമയത്ത് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
0: ഒരു ടെസ്റ്റ് സീരിയസ് ആയിട്ട് കാണണം ഇതൊക്കെ.
1: അതെ, അങ്ങനെ നമ്മളത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വിടരുത്. റിപ്പീറ്റ് ടെസ്റ്റുകൾ ചെയ്ത് ഓക്കെ, ആ ടെസ്റ്റുകളിലൊന്നും കുഴപ്പമില്ല എന്ന് ഇമ്പോർട്ടൻ്റ്.
0: സാധാരണഗതി വിചാരിക്കും കുട്ടിക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിക്കും അല്ലേ.
1: അതാണ്, അതൊരു വലിയ പ്രശ്നമാണ്. കാരണം കിഡ്നി അസുഖങ്ങളുടെ ഒരു വലിയ പ്രശ്നം, കിഡ്നി ഏറ്റവും അവസാനം വരെ കിഡ്നി മാനേജ് ചെയ്ത് പോകും. അത് ഫെയിൽ ആകുമ്പോഴേ ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ. ഇങ്ങനത്തെ മൈൽഡ് ലക്ഷണങ്ങളൊന്നും കുഞ്ഞിനെ ശരീരത്തെ ആരോഗ്യത്തെയും ബാധിക്കത്തില്ല. പക്ഷേ യൂറിനി ലക്ഷണങ്ങൾ കാണിക്കും, പ്രോട്ടീൻ പോകുന്നത്, ബ്ലഡ് പോകുന്നത്, അങ്ങനത്തെ ഈവൻ ബ്ലഡ് പ്രഷർ പോലും ഫോളോ അപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ലക്ഷണങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റുകളിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്.

0: ഒരു യൂറിനറി ഇൻഫെക്ഷൻ പനി വന്നു, അത് ചികിത്സിച്ചു, പിന്നെയും വന്നു, പിന്നെയും ചികിത്സിച്ചു. പക്ഷെ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നമ്മൾ
1: കണ്ടുപിടിക്കും,
0: ടെസ്റ്റ് ചെയ്യും, അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്ത് നോക്കേണ്ടതായി. അതുകൊണ്ട് പിന്നെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരാതെ നോക്കുക. അതിന് ചെയ്യേണ്ടത് എന്താ പറയുക, സമയത്ത് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ മൂത്രം ഒഴിക്കുക, കോൺസ്റ്റിപേഷൻ മലബന്ധം ഒഴിവാക്കുക, ഇതൊക്കെയാണ് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം.
1: വെള്ളം കുടിക്കുക ആവശ്യത്തിന്. ഇനി ഉറക്കവും വൃക്കരോഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: വൃക്കരോഗങ്ങളും ഉറക്കവും ഉറക്കുമായിട്ട് ബന്ധമുണ്ടോ? വൃക്കരോഗങ്ങൾ, വൃക്ക കിഡ്നി ഫെയിലിയർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡോ
1: ആവും,
0: അങ്ങനെ ഉണ്ട്. ലൈക്ക് സ്റ്റേജ് 5 കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള സമയങ്ങളിൽ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ്
1: ആവാം,
0: അതുണ്ട്. അല്ലാതെ ഉറക്കം ബേസിക്കലി നമ്മുടെ ഫുൾ സിസ്റ്റത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കിഡ്നിക്ക് മാത്രമല്ല. 6 to 8 hours ഉറക്കം എന്നുള്ളത് എല്ലാ അവയവങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്, കിഡ്നിക്ക് മാത്രമല്ല. അല്ലാതെ എനിക്കറിയില്ല ഈ ഉറക്കക്കുറവ് കൊണ്ട് കിഡ്നി ഡിസ് ഉറക്കക്കുറവ് കൊണ്ട് ഇതുപോലെ BP വേരിയേഷൻസ് ഒക്കെ വരാം, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM, ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം തുടരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ, ഈ വൃക്കകളുടെ ആരോഗ്യത്തിനായി ഏത് പൊസിഷനിൽ ഉറങ്ങണം എന്ന് നിബന്ധനയുണ്ടോ?
0: ഏത് പൊസിഷനിൽ ഉറങ്ങണം നിബന്ധന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറക്കം നോർമൽ ഒരു വെൽ ഒരു ഗുഡ് സ്ലീപ്പ് എല്ലാ അവയവങ്ങളുടെയും ആവശ്യമുള്ളത് പോലെ തീർച്ചയായും വൃക്കകൾക്കും ആവശ്യമുണ്ട്.
1: ശരി,
0: പൊസിഷൻ വൈസ് എനിക്കറിയില്ല.
1: ഡോക്ടർ, ബെഡ് വെയ്റ്റിംഗ്, അതായത് ഉറക്കത്തിൽ അറിയാതെ മൂത്രം പോകുന്നത്, അതൊരു രോഗമാണോ?
0: ബെഡ് വെയ്റ്റിംഗ് ഒരു രോഗം എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഡിലേഡ് മെച്ചുറേഷൻ, അതായത് നമ്മുടെ ഒരു നമ്മുടെ ബ്രെയിനിലുള്ള ഒരു കൺട്രോൾ വരാൻ സമയമെടുക്കുന്നതാണ്. യൂഷ്വലി ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും 95% കുഞ്ഞുങ്ങളിലും രാത്രി ഉറക്കത്തിലും മൂത്രം ഒഴിക്കുന്ന ആ ഒരു ശീലം നിൽക്കും. ഒരു 7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 97-99% അത് നിൽക്കും. അപ്പോൾ ആ പ്രായം വരെ ബെഡിൽ മൂത്രം ഒഴിക്കുന്നത് ഒരു പാർട്ട് ഓഫ് എന്താ പറയുക, അത് വളർച്ച ഉണ്ടാകുമ്പോൾ നോർമലി ഉണ്ടാകുന്നതാണ്. പക്ഷേ 5 മുതൽ 7 വയസ്സിന് ശേഷവും ഈ രാത്രിയിൽ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്നത് അത് രോഗാവസ്ഥ എന്ന് പറയില്ല, ഒരു ഡിലേഡ് മെച്ചുറേഷൻ അത് വരുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം.
1: അതെ,
0: കുഞ്ഞുങ്ങൾക്ക് വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാണ്, അത് കൂടാതെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു സെൽഫ്
1: മാനസികമായിട്ട്
0: കോൺഫിഡൻസ് ഒരു
1: കുറയും,
0: അവർക്കൊരു മോശം ഫീൽ ചെയ്യും.
1: ഈ ബെഡ് വെയ്റ്റിംഗ് തുടർന്നാൽ ഏത് പ്രായത്തിലാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്?
0: ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ 5 മുതൽ 7 വയസ്സിന് ശേഷം അത് കഴിഞ്ഞിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ട്രീറ്റ്മെന്റ് തേടണം. എത്രയും വേഗം ചികിത്സ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ബ്ലാഡറിനെ അതിനെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഡിലേ ആവുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എത്രയും വേഗം ട്രെയിൻ ചെയ്യുമ്പോൾ കുട്ടി കുറച്ചും കൂടി യങ് ആണല്ലോ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ ഒന്നും അഫക്ട് ചെയ്യത്തില്ല. ഇവാലുവേഷനൊക്കെ ശരിക്കും 7 വയസ്സിന് ശേഷം മതി ചികിത്സയും ഇതൊക്കെ.
1: അതുപോലെ തന്നെ ഏതെങ്കിലും രോഗാവസ്ഥകൾ കൊണ്ട് ഈ ബെഡ് വെയ്റ്റിംഗ് വരുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ?
0: രോഗാവസ്ഥകൾ എന്ന് വെച്ചാൽ ഈ ചില കുഞ്ഞുങ്ങളിൽ രാത്രി എക്സസീവായിട്ട് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതും ഈ ഒരു ബെഡ് വെയ്റ്റിംഗിന്റെ ഭാഗമായിട്ട് നോക്ടേണൽ പോളി യൂറിയ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കാണ് ഈ രാത്രി ഒരുപാട് വട്ടം ഒരു മൂത്രം ഒഴിക്കും. അതൊരു രോഗാവസ്ഥയല്ല, ഈ ഒരു ബെഡ് വെയ്റ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ ബെഡ് വെയ്റ്റിംഗ് അല്ല, പക്ഷെ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, അത് ചിലപ്പം രോഗലക്ഷണമാകാം. ഒരു അമിതമായ രാത്രി എണീറ്റ് വെള്ളം കുടിക്കുകയും രാത്രി എണീറ്റ് മൂത്രം ഒഴിക്കുകയും ചെയ്യുന്നത് ചിലപ്പം ഒരു കിഡ്നി സംബന്ധമായ ഒരു രോഗത്തിന്റെ ലക്ഷണമായും ആയിരിക്കാം. ഒരു ഡയബറ്റീസ് ഇൻസിപിഡസ്, അതായത് മൂത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ചില ജന്മനാവുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം. വളരെ അപൂർവമായിട്ട് കിഡ്നി ഫെയിലിയറിലും അമിതമായ ദാഹവും അമിതമായ മൂത്രം ഒഴിപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് അറിയാതെ പോകണമെന്നില്ല, അത് രാത്രി പക്ഷെ എപ്പോഴെപ്പോഴും എണീറ്റ് വെള്ളം കുടിക്കുകയും മൂത്രം ഒഴിക്കുകയും ചെയ്യും. ഈ ബെഡിൽ ഒഴിക്കുന്നത് കൂടുതലും അറിയാതെ ഒഴിക്കുന്നത് കൂടുതലും ഒരു മെച്ചുറേഷൻ ഡിലേയുടെ ഭാഗമാണ്.
1: ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് ഡോക്ടർ?
0: ബെഡ് വെയ്റ്റിംഗിന്റെ ചികിത്സ, നമ്മൾ ആദ്യം ശരിക്കും 7 വയസ്സിന് ശേഷമേ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുള്ളൂ. പെട്ടെന്ന് ആദ്യം ജനിച്ച മുതലേ ഇതുവരെയും കൺട്രോൾ ആവാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൈമറി മോണോ സിംറ്റമാറ്റിക് നോക്ടേണൽ എന്യൂറസിസ് എന്ന് പറയുന്നത്, അതായത് പകൽ സമയങ്ങളിലൊന്നും കുഴപ്പമില്ല, പകൽ സമയങ്ങളിൽ അറിയാതെ മൂത്രം പോകാറില്ല, വേറെ മൂത്ര സംബന്ധമായ ലക്ഷണങ്ങളില്ല, ചില

0: ഒന്നുമില്ല. അതായത് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം എന്ന് തോന്നുക, അല്ലെങ്കിൽ അറിയാതെ പോവുക, അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഫ്രണ്ട് വരെ ഓടിപ്പോയി അവിടെ മൂത്രം പോവുക, അതിനൊക്കെ എമർജൻസി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ നൈറ്റിൽ മാത്രം ഉള്ളതിനെ പ്രൈമറി മോണോസിംറ്റമാറ്റിക് എന്യൂറിസ് എന്നാണ് പറയുക. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഒരു അണ്ടർലൈങ് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, അവരുടെ റുട്ടീൻ, ഏത് സമയത്ത് എഴുന്നേൽക്കുന്നു, എത്ര വെള്ളം കുടിക്കുന്നു, ഏത് സമയത്തിന് ശേഷമാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു ബ്ലാഡർ ഡയറി കൊടുക്കും അവർക്ക്, 2 ദിവസം 48 hours എണീക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, അപ്പം എത്ര അളവിൽ വെള്ളം കുടിക്കുന്നുണ്ട്, എത്ര മൂത്രം പോകുന്നുണ്ട്, എത്ര പ്രാവശ്യം പോകുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ അബ്നോർമലി കൂടുതലായിട്ട് എക്സസീവ് യൂറിൻ പോകുന്ന പല അസുഖങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളിൽ പിന്നെ നമ്മൾ നോക്കുന്നത് പകൽ സമയത്ത് വെള്ളം കുറച്ച് കുടിക്കുകയും വൈകുന്നേരം 5 മണിക്ക് ശേഷം വെള്ളം കൂടുതൽ കുടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതൊരു നമ്മുടെ റുട്ടീൻ മൊത്തത്തിൽ മാറിക്കിടക്കുകയാണ്, നമ്മളെല്ലാവരും ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ബ്ലാഡർ ഡയറി ചെയ്യുന്നത്, ഈ രാത്രി സമയങ്ങളിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നവർ ഉണ്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ. പിന്നെ നമ്മൾ നോക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ, ചിലപ്പം ഇതുപോലെ നൈറ്റിൽ ബെഡ് വെറ്റിംഗ് ആയിട്ട് പ്രശ്നം, അപ്പം അത് യൂറിൻ ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വല്ലതും. അല്ലാതെ വേറെ ടെസ്റ്റുകളൊന്നും വേണ്ടി വരാറില്ല. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ബ്ലാഡർ ഡയറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യുന്നത് ഈ ബെഡ് വെറ്റിങ്. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ പകൽ സമയങ്ങളിലും പ്രശ്നമുള്ള കുഞ്ഞുങ്ങളുണ്ട്, പകൽ സമയങ്ങളിലും മൂത്രം അറിയാതെ പോകുന്നവർ, മൂത്രം ഒഴിക്കാൻ മുട്ടി അവിടെ എത്തുമ്പോഴത്തേക്കും ബെഡ് ബാത്റൂം ഇരിക്കുന്നതിന് മുമ്പേ പോകുന്നവർ, അർജൻസി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇവാലുവേഷൻ ആവശ്യമായിട്ട് വരും. അവരിൽ പലപ്പോഴും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യം ക്രോണിക് കോൺസ്റ്റിപേഷൻ ആണ്, മലബന്ധം. അപ്പം മോഷൻ പോകാതെ പിടിച്ചു വെച്ച് അത് ബ്ലാഡറിനെയും ക്രമേണ ബാധിച്ച് ബ്ലാഡറിൻ്റെ കൺട്രോളിൽ പോയി അങ്ങനെ വരും. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും, മോഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ ഉള്ളു പരിശോധന നോക്കേണ്ടി വരും, എത്രത്തോളം മോഷൻ കിടപ്പുണ്ടോന്നൊക്കെ അറിയാം. അപ്പം അതാണ് ഒരു കാര്യം. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ ജന്മന ഒരു ബ്ലാഡർ കപ്പാസിറ്റി കുറവുള്ള കുഞ്ഞുങ്ങൾ കാണും, കുറച്ച് മൂത്രം എപ്പോഴെപ്പോഴും കുറച്ച് കുറച്ച് മൂത്രം ഒഴിക്കുന്ന കുഞ്ഞു, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലും നൈറ്റിൽ അറിയാതെ മൂത്രം പോകാം, കാരണം ഉറങ്ങിക്കഴിയുമ്പോൾ. അപ്പം അതൊക്കെ നമ്മൾ ചിലപ്പം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും.
1: അതിന് അങ്ങനെയുള്ള കുട്ടികളെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എണ്ണീപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കണം അല്ലേ?
0: ആ അതെ. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ പ്രശ്നം ഉറക്കമായിരിക്കും പ്രശ്നം, അതായത് ടൂ ഡീപ് സ്ലീപ്പ്, നമ്മൾ വിളിച്ചാലും എണീക്കാത്ത പോലെ ഉറങ്ങുക. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എണീപ്പിച്ച് ഉറക്കാൻ പാടായിരിക്കും. ഏറ്റവും എളുപ്പം നമ്മൾ ഈ വെള്ളം കൺട്രോൾ ചെയ്ത് ഒരു സമയത്തിന് രാത്രി വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും
1: മണിക്ക് ശേഷം.
0: നമ്മൾ യൂഷ്വലി കിടക്കുന്നതിന് ശരിക്കും പറയാം ഒരു 5 മണിക്ക് ശേഷം ഈ ജ്യൂസുകള്, കാപ്പി, ചായ അങ്ങനെയുള്ളതൊക്കെ യൂറിൻ പോകാൻ കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പം അതൊക്കെ ഒരു 5 മണിക്ക് ശേഷം ഒഴിവാക്കുക. പിന്നെ നമ്മളിപ്പം ഒരു ദിവസം മൊത്തം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ സമയത്ത് കുറച്ച് കുടിക്കുകയും രാത്രി കൂടുതൽ കുടിക്കുകയും ചെയ്യുന്ന കുട്ടികളിൽ നമ്മളത് യൂണിഫോംലി ഡിവൈഡ് ചെയ്യും, അതായത് പകലും നല്ലതുപോലെ വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കും. അതുപോലെ കിടക്കുന്നതിന് ഒരു 2 hours മുമ്പ് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം, വെള്ളം കുടിയും ആഹാരവും 2 hours മുമ്പ് നിർത്തുക, കിടക്കാൻ നേരത്ത് മൂത്രം എംറ്റി ചെയ്തിട്ട് കിടക്കുക. പക്ഷെ എന്നാലും പിന്നെയും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമുക്ക് ചിലപ്പം ഡെസ്മോപ്രസ് എന്ന് പറഞ്ഞ ഒരു ഗുളികയുണ്ട്, അത് കൊടുക്കാം. പക്ഷേ പിന്നെ ചില ആൾക്കാർക്ക് ബെഡ് അലാംസ് യൂസ് ചെയ്യാറുണ്ട്, അതായത് ബെഡ് മൂത്രത്തിന്റെ ഫസ്റ്റ് തുള്ളി വീഴുമ്പോൾ തന്നെ അലാം അടിച്ച് എണീച്ച് അപ്പോൾ കുഞ്ഞു പോയി മൂത്രം ഒഴിക്കുക. അപ്പം അങ്ങനെ ട്രെയിൻ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഇതിനെല്ലാം തന്നെ അത് നിർത്തിക്കഴിയുമ്പം ചിലപ്പോൾ ഈ അവസ്ഥ തിരിച്ചു വരുന്ന ഒരു പ്രശ്നമുണ്ട്, അതായത് റിലാപ്സ്. പിന്നെയും അതായത് ആ മരുന്ന് കൊടുക്കുന്ന അത്രയും ദിവസം ഓക്കെ ആയിരിക്കും, പക്ഷെ പിന്നെ തിരിച്ചു വരും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുക, കിടക്കാൻ നേരം മൂത്രം ഒഴിക്കുക, പറ്റുമെങ്കിൽ എണീപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കുക. അത് ഒരു സമയം കഴിയുമ്പം തനിയെ മാറുന്നുള്ളതല്ലാതെ ഒരു മരുന്ന് കൊടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല.
1: ഡോക്ടർ, ഒളിഗ്യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്?
0: ഒളിഗ്യൂറിയ എന്ന് വെച്ചാൽ ഈ മൂത്രം പോകുന്നതിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മളതിനെ ഒളിഗ്യൂറിയ എന്ന് പറയുന്നത്. അന്യൂറിയ എന്ന് വെച്ചാൽ ഈ മൂത്രം തീരെയില്ല.
1: മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിനായി നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് ഈ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ എടുക്കേണ്ടുന്നത്?
0: മൂത്രാശയ സംബന്ധമായ അത് വൃക്കസംബന്ധമായ എല്ലാവരും. അപ്പം വരാതിരിക്കാൻ ഇപ്പം ഒരു കുഴപ്പമില്ല, വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. കാരണം ഈ അമിതമായ വണ്ണം, ഹൈപ്പർ ടെൻഷൻ്റെ ഒരു കാരണമാണ്. ഹൈപ്പർ ടെൻഷൻ ലോങ് ടേമിൽ കിഡ്നിയെ അഫക്റ്റ് ചെയ്യും. അപ്പൊ കഴിയുന്നതും ഈ അതുപോലെ സോൾട്ട് കൺസംപ്ഷൻ, ഒരുപാട് ഉപ്പുള്ള ആഹാരം കഴിക്കുന്നത് അത് ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ്, പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുക, വീട്ടിലുള്ള ആഹാരം കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ് ഇതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം അതെല്ലാം ലോങ് ടേമിൽ ഒരു ഹൈപ്പർ ടെൻഷൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ ഈ അമിതവണ്ണവും ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് അത് ഒരു. പിന്നെ എക്സസൈസ്, എക്സസൈസ് എല്ലാ ദിവസവും എക്സസൈസ് തന്നെ ചെയ്യണമെന്നില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിക്കാൻ
1: ഓടി കളിക്കുക,
0: അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക. പക്ഷെ അത് ഇപ്പം
1: ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കില്ല.
0: പക്ഷേ നമ്മൾ കണ്ടുപിടിച്ചാൽ നല്ലത്, ഒരു സമയം ഒരു ദിവസം ഒരു 40 മിനിറ്റ്സ് ഓടുക, ചാടുക, ബാഡ്മിന്റൺ എന്തെങ്കിലും കളിക്കാമല്ലോ, ഓടാനോ അങ്ങനെ എന്തെങ്കിലും കളി, അത് ഒരു ഇതാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, അമിതമായ വെള്ളം കുടിക്കേണ്ട, ദാഹം അനുസരിച്ച് വെള്ളം കുടിക്കും.
1: അല്ല, ചില കുട്ടികൾ ദാഹിക്കുന്നേന്ന് പറയേയില്ലല്ലോ, അങ്ങനെയുള്ള കുട്ടികൾ
0: അത് മടി കാരണമാണ്. കാരണം കുട്ടികൾക്കുള്ള സ്വഭാവം എന്ന് വെച്ചാല് ഇപ്പം ദാഹിച്ച കയ്യിലടുത്തുണ്ടെങ്കിൽ അവർ കുടിക്കും, പോയി എടുത്ത് കുടിക്കാനൊക്കെ അവർക്ക് പാടാണ്. അപ്പൊ പിന്നെ അത് ദാഹം അങ്ങ് പോകും. അപ്പം ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം, എക്സസീവ് ആയിട്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് നമ്മുടെ ദാഹം, നമ്മുടെ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പൊ പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വെള്ളം എപ്പോഴും കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ വലുതാൾ വലിയ ആൾക്കാരാണെങ്കിലും കുടിക്കില്ല. ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടായിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ്. വെള്ളം കുടിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ടെസ്റ്റുകളുള്ള സമയങ്ങളിൽ അബ്നോർമൽ റിപ്പോർട്ട്സ് അൾട്രാസൗണ്ടിലാണെങ്കിലും യൂറിൻ ടെസ്റ്റ് ചെയ്തതിലാണെങ്കിലും ബ്ലഡിലാണെങ്കിലും അത് നമ്മൾ റിപ്പീറ്റ് ടെസ്റ്റുകൾ ചെയ്ത് അതിൽ കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ അതായിരിക്കാം അസുഖത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണം. ചിലപ്പോൾ അന്നേരം ചികിത്സിച്ച് ചിലപ്പം ലോങ് ടേമിൽ നമ്മുടെ കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക. ചില ആൾക്കാരൊക്കെ പേടിയുള്ളത് പേടിയാ, അതുകൊണ്ട് അവർ ഫോളോ അപ്പ് ചെയ്യാത്തവരില്ല. അസുഖം ഉണ്ടാവുമെന്ന് ഭയന്നിട്ട്, പക്ഷെ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. എത്രയും വേഗം ചികിത്സിക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ഇതാണ് മെയിൻ. പിന്നെ അനാവശ്യമായ ഡോക്ടറിനെ കാണാതെ മരുന്നുകൾ കഴിക്കരുത് എന്ന് പറയാം. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നമില്ലേ, വലിയ ആൾക്കാർ മാത്രമേ ഇങ്ങനെ മരുന്നുകൾ, വേദനയ്ക്കൊക്കെ മരുന്നുകൾ കഴിക്കുകയുള്ളൂ. അപ്പം അത് കുട്ടികളെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. പിന്നെ ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ അടിക്കടി വരുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് ഇപ്പം കോൺസ്റ്റിപേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചികിത്സ, അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. നല്ല ബവൽ, നമ്മുടെ മോഷനൊക്കെ കറക്റ്റായിട്ട് പോകുമെന്ന് ഉറപ്പ് വരുത്തുക. കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് നല്ലതല്ല. അപ്പം അതും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട്
1: ചികിത്സിക്കുക.
0: അതെ, എന്തുണ്ടെങ്കിലും ഡോക്ടറെ കാണാം.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന വൃക്ക മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ എന്നാൽ വളരെ വിശദമായി നമ്മോട് സംവദിച്ച ഡോക്ടർ മഞ്ജുഷയോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിന്റെ സ്നേഹം അറിയിക്കുന്നു.
0: താങ്ക് യു. റേഡിയോ സാന്ത്വനം 90.4 FM ഇങ്ങനെ ഒരു സംഭാഷണത്തിന് എന്നെ സ്വാഗതം ചെയ്ത ഡോക്ടർ ചാനലിന് വളരെ നന്ദി. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം. 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസ് ന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സെൻസസ് 2027മായി ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ, 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447660394007890 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85

ശതമാനം കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, രണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2026 ജൂലൈ 28 ആഗോളതലത്തിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കും. നമുക്ക് അത് തകർക്കാം എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഔദ്യോഗിക പ്രമേയം. ഇത് വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ തകർക്കുന്നതിലും അപമാനം കുറയ്ക്കുന്നതിലും പരിശോധന, വാക്സിനേഷൻ, ജീവൻ രക്ഷിക്കുന്ന ചികിത്സകൾ എന്നിവയിലേക്കുള്ള തുല്യമായ പ്രവേശനം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2030 പൊതുജനാരോഗ്യ ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ത്വരിതപ്പെടുത്തുന്നതിനായി റിയോ ഡി ജനീറോയിൽ നടക്കുന്ന എയ്ഡ്സ് 2026 സമ്മേളനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ബ്രസീൽ സർക്കാരും ചേർന്ന് ഒരു ഉന്നതതല പരിപാടി സംഘടിപ്പിക്കും. പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ PAHO പോലുള്ള സംഘടനകൾ കരൾ ക്യാൻസർ, സിറോസിസ് തുടങ്ങിയ വിട്ടുമാറാത്ത സങ്കീർണതകൾ തടയുന്നതിന് വിവരങ്ങളിലും അവബോധത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള പ്രതിരോധ വാക്സിനുകളും ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള രോഗശാന്തി ഓറൽ ചികിത്സകളും ലഭ്യമാണെങ്കിലും ലോകമെമ്പാടുമായി 287 ദശലക്ഷത്തിലധികം ആളുകൾ വിട്ടുമാറാത്ത വൈറൽ അണുബാധകളുമായി ജീവിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിലെ വിടവുകൾ മറികടക്കുന്നതിനും രോഗനിർണയത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും രോഗത്തിന്റെ നിശബ്ദ വ്യാപനം അവസാനിപ്പിക്കുന്നതിനും സർക്കാരുകളെയും വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വാർഷിക പരിശോധനാ കേന്ദ്രമായി ഈ ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തിനങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് കലാജെർലിൻ. ഇന്ന് വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ദിനം. വിശുദ്ധ അൽഫോൺസാമ്മ സഹനത്തിൻ്റെ, പ്രാർത്ഥനയുടെ, എളിമയുടെ പ്രതീകമാണ്. സാധാരണ ജീവിതത്തിലെ വേദനകളെ ദൈവത്തിന് നൽകി അവൾ വിശുദ്ധി നേടി. കടുത്ത ശാരീരിക പീഡകളും രോഗങ്ങളും അൽഫോൺസാമ്മയെ നേരിട്ടു. പരാതികളില്ലാതെ ആ വേദനകളെ ഈശോയുടെ കുരിശു മരണത്തോടൊപ്പം ചേർത്തു വച്ചു. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹം കാണിച്ചു. പ്രാർത്ഥനയായിരുന്നു അമ്മയുടെ ശക്തി. പ്രതിസന്ധികളിൽ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി. എളിമയുള്ള ഒരു മനസ്സുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചു. ഭാരതത്തിൽ നിന്നും അതേപോലെ തന്നെ കത്തോലിക്കാ സഭയിൽ

എന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് അന്നക്കുട്ടി എന്ന അൽഫോൺസാമ്മ. 1910 ഓഗസ്റ്റ് 19 ജനനം. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര ഗ്രാമത്തിൽ മുട്ടത്തുപാടത്ത് ജോസഫിന്റെയും മേരിയുടെയും 4-ാമത്തെ മകളായിരുന്നു അന്നക്കുട്ടി എന്ന അൽഫോൺസാമ്മ. പഠിക്കാൻ മിടുക്കിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പാവപ്പെട്ടവരോട് അനുകമ്പ കാട്ടിയിരുന്നു. കൗമാരപ്രായമെത്തിയപ്പോൾ അവളുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു. പല കുടുംബങ്ങളിൽ നിന്നും വിവാഹ ആലോചനകൾ വന്നു. 12 വിവാഹം നടത്തിയിരുന്ന അക്കാലത്ത് അന്നക്കുട്ടിയെയും വിവാഹം കഴിച്ചയക്കണമെന്ന് പേരമ്മ ആഗ്രഹിച്ചു. വിവാഹം കഴിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിൽ ജീവിക്കുമ്പോഴും കല്യാണത്തിനായി മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. തന്റെ സൗന്ദര്യമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് സ്വന്തം ശരീരം പൊള്ളിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പൊള്ളലേറ്റ് ചികിത്സയിലായതിനാൽ പഠനത്തിൽ മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. ഈ അവസരത്തിലാണ് മുട്ടച്ചിറയിൽ കർമ്മലിതാ മഠത്തിൽ നിന്ന് കന്യകാസ്ത്രീകൾ അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കണമെന്ന കാര്യം പേരമ്മയെ അറിയിച്ചത്. അവൾക്ക് അത് ഏറെ സന്തോഷം ഉളവാക്കിയതായിരുന്നു. അങ്ങനെ 1927 ഒരു പന്തക്കുസ്താ ദിനം അന്നക്കുട്ടി ഭരണങ്ങാനത്തെ ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ പ്രവേശിച്ചു. 1928 ഓഗസ്റ്റ് 2 അൽഫോൺസ് ലിഗോറിയുടെ തിരുനാൾ ദിവസം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. ഈ ദിവസത്തിന്റെ പ്രത്യേകത മാനിച്ചാണ് അൽഫോൺസ എന്ന പേര് നൽകിയത്. കന്യകാസ്ത്രീയായി ഭരണങ്ങാനത്ത് തിരിച്ചെത്തിയ അവളെ 21-ാമത്തെ വയസ്സിൽ രക്തസ്രാവം ബാധിച്ചു. ചികിത്സകൾ പലതും ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. അധ്യാപികയായി സ്കൂളിൽ പ്രവേശനം കിട്ടിയെങ്കിലും അസുഖം മൂലം തുടർന്ന് പോകാൻ സാധിച്ചില്ല. ആ അസുഖങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു. എല്ലാ അവസ്ഥകളിലും സഹിക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും അവൾ മറന്നില്ല. സഹനത്തിന്റെ പനിനീർ പുഷ്പമാണവൾ. 1946 ജൂലൈ 28 രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവൾ മരിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 40 ശേഷം 1986 ഫെബ്രുവരി 8 ജോൺ പോൾ 2 മാർപാപ്പ വാഴ്ത്തപ്പെട്ടവളായി അവളെ പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപാപ്പ വിശുദ്ധ എന്ന പദവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളക്കരയിലെ ആ പനിനീർപ്പൂവ് ഭരണജ്ഞാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. എല്ലാവരുടെയും ആശ്രയമായി, പ്രാർത്ഥനയായി, മധ്യസ്ഥയായി, സഹായമായി, സൗഖ്യമായി, ആശ്വാസമായി, അമ്മയായി.

0: രാത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരക്കര ഡിപ്പോയിൽ 81 ഷെഡ്യൂളുകളാണ് ദിവസവും ഓർഡിനറിയായി നടത്തുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി ചെയിൻ സർവീസ് രാവിലെ 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൊട്ടാരക്കര പാരിപ്പള്ളി 5:25 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. അടൂർ ആയൂർ ചെയിൻ 6:05 മുതൽ 15 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൂർ കരുനാഗപ്പള്ളി 6 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും കുന്നിക്കോട് പത്തനാപുരം 6:10 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കുര പത്തനാപുരം 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കൊട്ടാരക്കര കോക്കാട് 5:30 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും നെല്ലിക്കുന്നം ചെപ്ര 5:50 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും ഉണ്ടായിരിക്കും. കൊട്ടാരക്കര പട്ടാഴി 6:10 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും ചക്കുവരയ്ക്കൽ പുനലൂർ 6:10 പട്ടാഴി 5:30 ഓടനാവട്ടം

കോട്ടം 6:30, പച്ചൂർ 6:50, TKM കൊല്ലം 8:05, മീയണ്ണൂർ കൊല്ലം 7:45, നെടുമൺകാവ് 7:15, കൊട്ടിയം 7, ഇലഞ്ഞിക്കോട് കുണ്ടറ 7:15, പാത്തല കൊല്ലം 7:30, പഴിഞ്ഞം സർക്കുലർ 7:15, കുണ്ടറ 7:20, ആനക്കോട്ടൂർ 6:50, കുറുമ്പാലൂർ പുത്തൂർ 7:20, കൊല്ലം 5:15, ഏനാത്ത് കൊല്ലം 6:20, കളപ്പില 6:20, കോവിൽമുക്ക് 6:20, ഇട്ടിവിള പുനലൂർ 8:15, ഇടയ്ക്കാട് 7:35, 5:45, ചക്കുവരയ്ക്കൽ 5:45, 8:15 എന്നീ സമയക്രമത്തിൽ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

FM. Stay tuned. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. എഞ്ചിനീയറിംഗ് പഠന മേഖലയിൽ നൂതന കോഴ്സുകൾ ആരംഭിക്കാൻ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. കോളേജിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പാഠ്യപദ്ധതികൾ സംബന്ധിച്ച റിപ്പോർട്ട് ലഭ്യമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കോളേജിലേക്ക് കൂടുതൽ യാത്രാ സൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി KSRTC സർവീസുകൾ വിപുലീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത വിജയൻ, കോളേജ് പ്രിൻസിപ്പൽ ബിജോയ് എബ്രഹാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KJ രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് തൊഴിൽ ക്ഷീര വികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ DB സെന്ററിൽ സംഘടിപ്പിച്ച ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ വീടുകളിലെ ഭക്ഷണത്തെക്കാൾ ഹോട്ടലുകൾ, മറ്റ് ഭക്ഷണശാലകളിൽ എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ താൽപര്യം കാട്ടുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യ വിഷബാധ ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ തടയാൻ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കണമെന്നും ഉത്സവ സമയങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്താൻ ബോധവൽക്കരണ പരിപാടികൾ വിപുലീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ സക്കീർ ഹുസൈൻ അധ്യക്ഷനായി, കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ കുരുവിള ജോസഫ്, ജില്ലാ നോഡൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ A. അനീഷ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R. വിമൽചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. UKയിൽ യുവ മേയറായി കൊല്ലം സ്വദേശിനി മാടനട മിൻഷ മൻസിലിൽ അബ്സിൻ സനൂജ് സെയ്ദ് മുഹമ്മദിന്റെയും ബെനീറ്റയുടെ മകളായ 12 വയസ്സുകാരി നൌറിൻ അബ്സിൻ സനൂജാണ് UKയിൽ യുവ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സൌത്ത് ഹാൻസ്ലി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നൌറിൻ അബ്സിൻ സനൂജ്. UK റൈഡിംഗ് യോർക്ഷയർ കൌൺസിലിലെ ആദ്യത്തെ യുവ മേയറായാണ് നൌറിൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. യുവാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, വിവിധ ദിനാഘോഷങ്ങൾ തുടങ്ങിയവയിൽ ചെയർമാനൊപ്പം പങ്കെടുക്കുക, യുവാക്കൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇടയിലെ കണ്ണിയായി പ്രവർത്തിക്കുക എന്നതാണ് മേയറുടെ ദൗത്യം. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NRI വിഭാഗത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ 10:00 കോളേജിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് 9447789825 നമ്പർ ഒരിക്കൽ കൂടി 9447789825. 2ാംകുറ്റി TKM ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റിൽ നടക്കുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മിനിമം യോഗ്യത +2. വിശദ വിവരങ്ങൾക്ക് 8989826060 നമ്പർ ഒരിക്കൽ കൂടി 8989826060. ഡോൺ ബോസ്കോ ടെക് നടത്തുന്ന IT കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് 7994553662 നമ്പർ ഒരിക്കൽ കൂടി 7994553662

0: 62. കടപ്പാക്കട KCB ഓഫീസ് ഓഗസ്റ്റ് 1 മുതൽ ഷങ്കേഴ്സിന് സമീപം ആഞ്ഞിലി റോഡിൽ കൈലാസ് ഡെന്റലിന്റെ എതിർവശത്തെ കെട്ടിടത്തിലേക്ക് മാറുമെന്ന് അധികൃതർ അറിയിച്ചു. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഇന്ന് മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
7: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് കലാ ജെർലിൻ, പ്രീത, സോണി, സിറിൽ, ജോസ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് കലാജെർലിനും സംഘവും അവതരിപ്പിച്ച ക്രിസ്തീയ ഭക്തിഗാനം.
1: ജനമനസ്സുകളുടെ നേരിൻ

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കാത്തുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. അമ്പോറ്റി കണ്ണൻ്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2026 ജൂലൈ 28 ആഗോളതലത്തിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കും. നമുക്ക് അത് തകർക്കാം എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഔദ്യോഗിക പ്രമേയം. ഇത് വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ തകർക്കുന്നതിലും അപമാനം കുറയ്ക്കുന്നതിലും പരിശോധന, വാക്സിനേഷൻ, ജീവൻ രക്ഷിക്കുന്ന ചികിത്സകൾ എന്നിവയിലേക്കുള്ള തുല്യമായ പ്രവേശനം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2030

പൊതുജനാരോഗ്യ ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ത്വരിതപ്പെടുത്തുന്നതിനായി റിയോ ഡി ജനീറോയിൽ നടക്കുന്ന എയ്ഡ്സ് 2026 സമ്മേളനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ബ്രസീൽ സർക്കാരും ചേർന്ന് ഒരു ഉന്നതതല പരിപാടി സംഘടിപ്പിക്കും. പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ PAHO പോലുള്ള സംഘടനകൾ കരൾ ക്യാൻസർ, സിറോസിസ് തുടങ്ങിയ വിട്ടുമാറാത്ത സങ്കീർണതകൾ തടയുന്നതിന് വിവരങ്ങളിലും അവബോധത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള പ്രതിരോധ വാക്സിനുകളും ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള രോഗശാന്തി ഓറൽ ചികിത്സകളും ലഭ്യമാണെങ്കിലും ലോകമെമ്പാടുമായി 287,000+ ആളുകൾ വിട്ടുമാറാത്ത വൈറൽ അണുബാധകളുമായി ജീവിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിലെ വിടവുകൾ മറികടക്കുന്നതിനും രോഗനിർണയത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും രോഗത്തിന്റെ നിശബ്ദ വ്യാപനം അവസാനിപ്പിക്കുന്നതിനും സർക്കാരുകളെയും വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വാർഷിക പരിശോധനാ കേന്ദ്രമായി ഈ ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം

0: കന്നഡ വ്യാപാരം മികച്ച കാഴ്ച പരിശോധന, രണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
7: Radio Santhwanam 90.4 FM il ippol kelkam Jnana Parvam, Ramayanathile Jnana Shagalangal, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന്റെ അനുജനായ കുംഭകർണൻ രാവണൻ ഇപ്പോൾ ആലോചിക്കുന്ന ആ കാര്യത്തിന്റെ വരും വരായികകളെ കുറിച്ച് രാവണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ. ഇപ്പോൾ അദ്ദേഹം ഈ ക്യാപ്സ്യൂളിലും അദ്ദേഹം തന്റെ സംഭാഷണം തുടരുകയാണ്. അദ്ദേഹം കുറച്ച് ആപൽ സൂചനകളൊക്കെ നൽകിയിരുന്നു രാവണന്, നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ തുടരുന്നു, അങ്ങേക്ക് ഇത് നല്ലതല്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം. നല്ലതല്ല ഇത് വരുത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങ് രാമനോട് എതിരിടാൻ പോകുന്നത്. എന്നിട്ട് എന്തായിരിക്കും എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിൽ തന്നെ, ഈ ഒരു ആശയത്തിൽ തന്നെ കടിച്ചു തൂങ്ങാനായിട്ടുള്ള കാരണം? ഇത് ആപത്ത് വരുത്തി വെക്കും, ജീവഹാനി വരുത്തി വെക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് എന്തുകൊണ്ടായിരിക്കും ഇത് ഈ കാര്യത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിന്റെ ഉത്തരവും കുംഭകർണൻ തന്നെ പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ അറിവിലേക്കായിട്ടാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ജ്ഞാനശകലമാണത്. മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് വളരെ സിമ്പിളായിട്ട് കുംഭകർണൻ പറയുന്നു, കഴിഞ്ഞ ജന്മങ്ങളിലെ വാസന കൊണ്ട്, കർമ്മദോഷം കൊണ്ട്, പൂർവ്വജന്മ വാസന മൂലം അങ്ങയുടെ മനസ്സ് ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ മുഴുകിപ്പോവുകയാണ്. നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്, ചിന്തിക്കുന്നത് പോലും തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് അറിയാം അതെല്ലാം തെറ്റാണെന്ന്. വാക്കുക കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്നത് അത് പാപകർമ്മങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയാത്തവരല്ല നമ്മൾ.

പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്തേ പറ്റൂ, നമ്മൾ അതിന് നിർബന്ധിതരാകും. കാര്യം കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലെ ആ വാസന, ആ ഇംപ്രഷൻസ്, ആ മുദ്രണങ്ങൾ അവിടെ കിടക്കുകയാണ്. ആ കർമ്മദോഷങ്ങൾ നമ്മെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പെരുമാറി പോകും. ഞാനതിൽ കുറ്റമൊന്നും പറയുന്നില്ല, കുംഭവർണം പറയുന്നു. അങ്ങയുടെ പൂർവ്വജന്മ വാസനയാണ്, ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. അതിന്റെ കാരണവും പറയുന്നു. അത് നീക്കരുത് ആർക്കുമേ, ശാസനയാലും അടങ്ങുകയില്ലത്. ഈ ഇങ്ങനത്തെ ഒരു കാര്യം, പൂർവ്വജന്മ വാസന കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നീക്കരുത് ആർക്കും, അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഒന്ന്, രണ്ട്, ശാസനയാലും അടങ്ങുകയില്ലത്. ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാലും നമ്മൾ അതിനെ വശംവദരാകുകയില്ല, നമ്മളത് മനസ്സിലാക്കുകയില്ല. കാര്യം നമ്മുടെ അത്രമാത്രം ആ ദോഷത്തിൽ നിൽക്കുകയാണ് നമ്മൾ. രണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം കുംഭകർണൻ പറയുന്നത്, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. വലിയ അറിവുണ്ടെന്ന് പറയുന്ന, വലിയ വിജ്ഞാനം ഉണ്ടെന്ന് പറയുന്ന വലിയ ജ്ഞാനികൾക്ക് പോലും ഈ പൂർവ്വജന്മത്തിലെ ആ വാസനകളുടെ ആ ഫലം ഇപ്പോഴത്തെ ജന്മത്തിൽ ഉണ്ടാകും. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പല തെറ്റുകളും ചെയ്യാൻ നിർബന്ധിതരാണ്. വലിയ ജ്ഞാനികൾ പോലും അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് വശംവദരാകാറുണ്ട്. പിന്നെയാണോ അജ്ഞാനികൾ, പിന്നെയാണോ അറിവില്ലാത്തവർ എന്ന് പറയുന്നു. ഇവ രാവണനെ ഭംഗ്യന്തരേണ അജ്ഞാനി എന്നും അറിവില്ലാത്തവനും എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ് കുംഭകർണൻ ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാട്ടിയതെല്ലാം അവനയം അന്യായം നീയത്. നീ ചെയ്ത് കൂട്ടി, നീ ജ്യേഷ്ഠൻ രാവണൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നതെല്ലാം അന്യായമാണ്. ന്യായമായ ഒരു കാര്യവും താങ്കൾ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് അങ്ങേക്ക് മാത്രമല്ല ആപത്ത് വരാൻ പോകുന്നതെന്നും അങ്ങ് മനസ്സിലാക്കണം. നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. നാട്ടിലുള്ളവർക്ക്, നമ്മുടെ പ്രജകൾക്ക്, ഈ രാജ്യത്തെ ലങ്കയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ആപത്ത് വരാൻ പോവുകയാണ്. ഇങ്ങനെ വളരെ ശക്തമായ മുന്നറിയിപ്പ് കുംഭകർണൻ കൊടുത്ത ശേഷം പറയുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ഇപ്പൊ സഹോദരൻ എന്നുള്ള രീതിയിൽ അങ്ങയോടൊപ്പം തന്നെ നിൽക്കേണ്ട കർത്തവ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഒരനുജന്റെ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ജ്യേഷ്ഠൻ ആപത്തിൽപ്പെട്ടിരിക്കുന്നു, ഈ സമയത്ത് ജ്യേഷ്ഠനെ സഹായിക്കണം. ആ ചുമതല, ആ ഉത്തരവാദിത്വ കർത്തവ്യം ഞാൻ നിർവഹിക്കും. പക്ഷെ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. വരാൻ പോകുന്ന ആപത്താണെന്ന് എനിക്കറിയാം. ഞാൻ പോരിനിറങ്ങാം, വാനരസേനയെ കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ മുന്നിൽ തന്നെ കാണും. എന്നിട്ട് പറയുന്നു, ജാനകി തന്നെ അനുഭവിച്ചിടുന്നു, ഈ മനസ്സെ ഖേദമുണ്ടാകരുത് ഏതുമേ. ഏ രാവണ, അങ്ങ് ഇനി മനസ്സ് വിഷമിക്കണ്ട. ജാനകി അനുഭവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനായിട്ട് നോക്കിക്കോളൂ, അനുഭവിച്ചോളൂ. ജാനകി അനുഭവിക്കണമെന്നല്ലേ ആഗ്രഹം, അത് നടക്കട്ടെ. ഒട്ട് മാനസിക വിഷമം വേണ്ട, ഞാൻ കൂടെ നിന്ന് തരാം. അനുജൻ എന്നുള്ള രീതിയിൽ ഞാൻ നിന്ന് തരാം. ദേഹത്തിന് അന്തരം വന്നുപോകും മുന്നമ്മേ, മോഹിച്ചത് സാധിച്ചു കൊള്ളുക നീ. ഈ പറയുന്നത് യഥാർത്ഥത്തിൽ പറയുന്നതാണോ അതോ പരിഹസിച്ച് പറയുന്നതാണോ അതോ നിരാശ കൊണ്ട് പറയുന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ കുംഭകർണൻ പറയുന്നുണ്ട്, എന്തായാലും നീ മരിക്കാൻ പോവുകയാണ്. മരിക്കുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹം? ജാനകിയെ അനുഭവിക്കണം. തീർച്ചയായും അത് നടക്കട്ടെ. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ എന്തായാലും കൂടെ നിൽക്കാം. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊള്ളുക. ഇപ്പൊ നൈമിഷികമായ ഭൗതിക സുഖഭോഗങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും, നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഓർക്കാനായി മഹത്തായിട്ടുള്ള ഒരു സന്ദേശം കൂടി കുംഭകർണൻ നൽകുകയാണ് രാമായണത്തിലെ ഇനി പറയാൻ പോകുന്ന വരികളിലൂടെ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നീടും ആപത്ത് നിർണയം ഓർത്തു കാൺ. ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനായിട്ടുള്ള, വശംവദനായിട്ടുള്ള, അടിമപ്പെട്ടുള്ള, അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആപത്ത് പിണയും. ഇത് തീർച്ചയാണ്, ഓർത്തുകൊള്ളുക. ഇനി മറിച്ചാണെങ്കിലോ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വശംവദനാകാത്ത പുരുഷനെ, വ്യക്തിക്ക് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്ത് മനോഹരമായിട്ടുള്ള ജ്ഞാനമാണ് കുംഭകർണൻ നൽകുന്നത് എന്ന് നാം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കുംഭകർണനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് കുറെ ആറുമാസം ഉറങ്ങും, അത് കഴിഞ്ഞ് ഉണരും, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, ഒരു എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് കുംഭകർണൻ നമുക്ക് മനസ്സിലായി. ഏറ്റവും വലിയ ശ്രീരാമ ഭക്തനാണ് കുംഭകർണൻ എന്നുള്ള മനസ്സിലായി. ഏറ്റവും വലിയ എന്താണ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് കുംഭകർണൻ എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ആവശ്യമായ ജ്ഞാനം പകർന്നു നൽകാനായിട്ട് ശേഷിയുള്ള ഒരു ജ്ഞാനിയാണ് കുംഭകർണൻ എന്നും നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലായി. പക്ഷെ അതോടൊപ്പം മറ്റൊരു വലിയൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്, ഇനി എന്തൊക്കെ ആയാലും അദ്ദേഹം തന്റെ കർത്തവ്യത്തിൽ നിന്ന് മാറുന്നില്ല. ഒരു ജ്യേഷ്ഠന്റെ ഒരു ആവശ്യം വരുമ്പോൾ സഹോദരനായിട്ടുള്ള, അനുജനായിട്ടുള്ള ഞാൻ കൂടെ നിൽക്കണം. ആ

0: ഞാൻ നിർവഹിക്കും, മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും. എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല, പക്ഷെ ഒരു അനുജൻ എന്നുള്ള രീതിയിൽ എന്റെ കർത്തവ്യമാണത് എന്ന് കുംഭകർണൻ അവിടെ ഉറക്കെ പറയുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിലാണ് ഇത്രയും ആയപ്പോ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. നമുക്കറിയാം രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. അദ്ദേഹം നോക്കുമ്പോ ചർച്ച വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് കുംഭകർണൻ. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിതാവിന്റെ സുഖവും പിതാവിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമാണ്. അപ്പൊ ഇന്ദ്രജിത്ത് വന്ന് രാവണനോട് ആജ്ഞ ചോദിക്കും, അങ്ങ് ഉത്തരവ് നൽകുക. ഇപ്പൊ ഉത്തരവ് നൽകിയാൽ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇന്ദ്രനെയും ജയിച്ചു വന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന പേര് വന്നിരിക്കുന്നത്. ആ രാമനെ വധിക്കാം, അവന്റെ വാനരസേനയും കൊന്നെടുക്കാം, ഇതെല്ലാം ഞാൻ ചെയ്യാം. എനിക്കൊരു ഉത്തരവ് തന്നാൽ മാത്രം മതി, എനിക്ക് ആജ്ഞ തരൂ എന്ന് രാവണനോട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഒരു ടേണിംഗ്, ഒരു പെട്ടെന്ന് ഒരു ട്വിസ്റ്റ്, പിന്നെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. എന്താണ് ആ ട്വിസ്റ്റ്? ഇത് കേട്ടുകൊണ്ട് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ സഭയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ എന്താണ് വിഭീഷണൻ രാവണനോട് സംസാരിക്കാൻ പോകുന്നത്? അത് രാമായണത്തിലെ രാവണ വിഭീഷണ സംഭാഷണം എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: രാവണസഭയിൽ കുംഭകർണൻ തന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്ന വേളയിൽ മകനായ ഇന്ദ്രജിത്ത് ഇടപെട്ട് ഇപ്പോൾ തന്നെ തനിക്ക് ആജ്ഞ നൽകണമെന്നും താൻ യുദ്ധത്തിന് പുറപ്പെടാമെന്നും രാമനെയും വാനരസേനയും കൊന്നൊടുക്കി തിരിച്ചു വരാമെന്നും പറയുന്നു. അതേ സന്ദർഭത്തിലാണ് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ രാവണ സഭയിലേക്ക് കടന്നു വരുന്നത്. വിഭീഷണനും രാവണനും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ നാം ചർച്ച ചെയ്യുന്നത്. വിഭീഷണൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാക്ഷസ രാജാവായ അങ്ങ് ഇന്ന് എന്റെ വാക്കുകൾ സമാധാനമായി ഒന്ന് കേൾക്കണം. ഇതാണ് അദ്ദേഹം ആമുഖമായി പറയുന്നത്. നല്ലത് ചൊല്ലേണം എല്ലാവരും, തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. അതിന് ന്യായം ഇതാണ്: അറിവുള്ളവർ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ബുധജനം, അറിവുള്ളവർ, അറിവുള്ളവരുടെ കയ്യിലുള്ള അവരുടെ ഉള്ളിലുള്ള ജ്ഞാനം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കാനുള്ളതായിട്ടുള്ളതല്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക്, തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആവശ്യം വരുമ്പോൾ, അതിന് ശരിയായ സമയം എത്തുമ്പോൾ ആ ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അറിവ് ഒരു ആഡംബരമായി കൊണ്ടു നടക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മളുമായി അടുപ്പമുള്ളവർക്ക് അവരോട് പങ്കുവെക്കുകയും വേണമെന്ന ജ്ഞാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിഭീഷണൻ നമുക്കായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുലത്തിന്, രാക്ഷസ കുലത്തിന്, രാക്ഷസ വംശത്തിന് അത് നല്ലതാണോ എന്ന് ഇവിടെയുള്ള എല്ലാവരും കൂടി, രാവണസഭയിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്, മന്ത്രിമാരും എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ചിന്തിക്കുക. എല്ലാവർക്കും സ്വാഭാവികമായും ആകാംക്ഷയുണ്ടായി, വിഭീഷണൻ എന്താണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്: യുദ്ധത്തിന് ആരുള്ളത് ഓർക്ക നീ രാമനോട്, ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ, നക്തഞ്ചരാധിപ രാക്ഷസാധിപ, രാക്ഷസ രാജാവായ ഹേ രാവണ, താങ്കൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണല്ലോ രാമനോട്. പക്ഷെ ഒരു കാര്യം താങ്കൾ അറിയേണ്ടതുണ്ട്, ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരായി ഈ ത്രിലോകത്തിങ്കിൽ, ഈ മൂന്ന് ലോകത്തിലും ആരാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാവണൻ അതിനായിട്ട് പല വീരശൂര പരാക്രമികളായ രാക്ഷസ വീരന്മാരെയും കണ്ടുവച്ചിട്ടുണ്ട് എന്ന് വിഭീഷണൻ അറിയാം. അവരെല്ലാം പേരുകളും വിഭീഷണൻ ഇവിടെ പറയുന്നു. അദ്ദേഹം ഈ പേരുകളെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും, ഇവർക്കൊക്കെ രാമനെ എതിരാനുള്ള കഴിവുണ്ടാകും എന്നാണോ അങ്ങ് ധരിച്ച് വശായിരിക്കുന്നത്? ആരെയൊക്കെയാണ് രാമനോടുള്ള യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായി രാവണൻ നിശ്ചയിച്ചിരിക്കുന്നത്? പ്രഹസ്തൻ, വികടൻ, സുപ്തജ്ഞൻ, ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുന്നവൻ എന്നാണ് അപേന്റെ അർത്ഥം. യജ്ഞാന്തകൻ, മഹർഷിമാരൊക്കെ യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ തകർക്കുന്നവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. കുംഭകർണൻ നമുക്കറിയാം, ജംബുമാലി, പ്രജംഖൻ, കുംഭൻ, നികുംഭൻ, അകമ്പനൻ, കമ്പനൻ, മഹോദരൻ, വലിയ വയറുള്ളവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. മഹാപാർശ്വൻ, കുംഭകൻ, ത്രിശരസ്, മൂന്ന് തലയുള്ള രാക്ഷസൻ, ദേവാന്തകൻ, ദേവന്മാരെ കൊല്ലുന്നതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ചരിത്രമുള്ളവൻ, നരാന്തകൻ, മനുഷ്യന്മാരെ കൊല്ലുന്നവൻ, വജ്രദംഷ്ട്രൻ, വലിയ ഉറച്ച ദംഷ്ട്രയുള്ളവൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ, ചുവന്ന കലങ്ങിയ കണ്ണുകളോടുകൂടിയ രാക്ഷസൻ, വിരൂപാക്ഷൻ, ധൂമ്രാക്ഷൻ, മകരാക്ഷൻ, അങ്ങനെ

0: 23 രാക്ഷസ വീരന്മാരുടെ പേരുകൾ വിഭീഷണൻ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു, ഇവരാരും പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി അങ്ങയുടെ മകൻ, ഇപ്പോൾ ഞാൻ വന്നപ്പോ ഇവിടെ അങ്ങയോട് ആജ്ഞ ചോദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്ത്, ആ ഇന്ദ്രജിത്ത് പോയാലും രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. നേരെ പൊരുത് ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സ്, അങ്ങ് മനസ്സിൽ പോലും ഇങ്ങനെ വിചാരിക്കണ്ട, നേർക്ക് നേരെ നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് ശ്രീരാമനോട് എതിരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് അങ്ങ് ഈ പറഞ്ഞ ഒരു രാക്ഷസവീരന്മാരും കരുതണ്ട, അങ്ങയുടെ മകനും കരുതണ്ട, അങ്ങും കരുതണ്ട, ആരും കരുതണ്ട, ആരും അങ്ങനെ മനപ്പായസം ഉണ്ണണ്ട. എന്താണ് കാര്യം? ശ്രീരാമനായത് മനുഷ്യനല്ല, കേൾ. ഇത് കുംഭകർണ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, ആരെന്നറിവാനും ആമല്ല ഒരുവനും. പിന്നെ ആരാണ്? അതും ഒരാൾക്കും അറിയാൻ കഴിയില്ല. ശ്രീരാമൻ ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ശ്രീരാമൻ ആരൊക്കെ അല്ല എന്ന് പറയുന്നതാണ്. ദേവേന്ദ്രനല്ല, അഗ്നിയല്ല, വൈവസ്വതനല്ല, യമൻ കാലനല്ല, വരുണനല്ല, വായുഭഗവാനല്ല, കുബേരനല്ല, ഈശാനനല്ല, നാഗാധിപനല്ല, ആദിത്യനല്ല, രുദ്രനല്ല. ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം ചേർന്നാണ്, അതിനേക്കാളും വലുതാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നാരായണൻ, പരൻ, മോക്ഷതൻ, സൃഷ്ടിസ്ഥിതിലയ കാരണൻ, പരംപുരുഷൻ, പരബ്രഹ്മമാണ്, പരമാത്മാവാണ്, സാക്ഷാൽ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊക്കെ കാരണഭൂതനായിട്ടുള്ള പരംപൊരുളാണ്, നാരായണനാണ് ശ്രീരാമൻ എന്നുള്ള സത്യം വിഭീഷണൻ ഉച്ചൈസ്തരം ഉറക്കെ ആ രാവണ സഭയിൽ ഉദ്ഘോഷിക്കുകയാണ്. അതും പോരെങ്കിൽ അതിനുശേഷം ശ്രീരാമനായി അവതരിച്ചതിന് മുമ്പുള്ള മഹാവിഷ്ണുവിന്റെ ഏതൊക്കെ അവതാരങ്ങളാണുള്ളത്, ആ അവതാരങ്ങളെ കുറിച്ച് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗത്ത് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. തുടർന്ന് നമുക്ക് കാത്തിരിക്കാം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
0: മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏതൊക്കെ രൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഇത്. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ, പന്നിയായി അദ്ദേഹം ജനിച്ചിട്ടുണ്ട്, ഹിരണ്യാക്ഷനെ കൊന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ പരിപാലിക്കാനായിരുന്നു അത്. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ, വീരനായ ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരം സ്വീകരിച്ച് കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. ഈ കഥകളൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാനിതവിടെ ആവർത്തിക്കുന്നില്ല. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ, മലയാളികളായ നമുക്കെല്ലാം ഏറ്റവും അറിയാവുന്ന നമ്മുടെ തിരുവോണവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ വിഭീഷണൻ സൂചിപ്പിക്കുന്നത്. മൂന്ന് ലോകങ്ങളും വാമനനായി വന്ന് മഹാബലിയോട് അളന്ന് എടുത്ത ആ കഥ നമുക്കറിയാം, അതാണ് വിഭീഷണൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു, മൂന്ന് അവതാരങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, നാലാമത് മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ ആസുരാംശം ആകയാൽ, പിന്നെ ഭാർഗവരാമനായി അവതരിച്ചു, പരശുരാമനായി അവതരിച്ചു, ആസുര അംശം ആയതുകൊണ്ട് ആസുരികമായ ഭാവം കൂടുതലായതുകൊണ്ട് പരശുരാമന് 21 തവണ ക്ഷത്രിയരെ കൂട്ടത്തോടെ കൊല ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാലാകാലങ്ങളിൽ അസുരന്മാരെ, അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ നശിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഇവിടെ സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട്. ഭഗവാൻ എന്താണ് പറഞ്ഞത്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ സംഭവാമി യുഗേ യുഗേ, എപ്പോ വേണേ ഞാൻ ഇങ്ങനെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഹാനി സംഭവിക്കുന്നുവോ, അധർമ്മം എവിടെയെല്ലാം എപ്പോഴെല്ലാം കൊടി കുത്തി വാഴുന്നുവോ, പരിത്രാണായ സാധുന സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വിനാശായ

ദുഷ്കൃതം, ദുഷ്പ്രവൃത്തികൾ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ, ദുഷ്ടന്മാര്, അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അവരെ വിനാശം വരുത്തുന്നതിന് വേണ്ടി, സംഭവാമി യുഗയുഗെ, ഞാൻ കാലാകാലങ്ങളിൽ, ഞാൻ എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴെല്ലാം ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞത് തന്നെ അതേ വാക്ക് തന്നെയാണ് രാമായണത്തിൽ മറ്റൊരു രീതിയിൽ പറയുന്നത്. എന്താണ്? മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ, മണ്ണിൽ ഈ അവതരിച്ചിടും ജഗന്മയൻ, ജഗന്മനായ മഹാവിഷ്ണു അവതരിക്കും. എപ്പോഴൊക്കെ ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ, അംശങ്ങൾ, സ്വഭാവങ്ങൾ അതിന് മുൻഗണന ലഭിക്കുന്നു, മുൻതൂക്കം ലഭിക്കുന്നു, അപ്പോഴെല്ലാം ഞാൻ ഇടപെടാനായി ഞാൻ അവിടെ അവതരിക്കും. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് വിഭീഷണൻ പറയുന്നു, ഇന്ന് ദശരഥപുത്രനായി വന്നിരുന്നു. ഈ പറഞ്ഞ എല്ലാ അവതാരങ്ങൾക്ക് ശേഷം ഏതൊക്കെ അവതാരം പറഞ്ഞു? വരാഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു, നരസിംഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു ഇല്ലേ, അതുപോലെ വാമന അവതാരത്തെ കുറിച്ച് പറഞ്ഞു, പരശുരാമനായ അവതരിച്ചതിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറയുന്നു ഇന്ന് ഇപ്പോ ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ദശരഥപുത്രനായി, ബുദ്ധനായ ശ്രീരാമനായി ജനിച്ചിരിക്കുകയാണ്. ആ അവതാരത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? വളരെ വ്യക്തമായി രാവണന്റെ മുഖത്ത് നോക്കി പറയുന്നു, നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിരുന്നു, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ കൊല്ലുവാൻ, നിന്നെ വധിക്കുവാൻ തന്നെയാണ് ദശരഥപുത്രനായി ശ്രീരാമൻ ായി മഹാവിഷ്ണു ഇന്നിപ്പോ ഈ കാലഘട്ടത്തിൽ അവതരിച്ചിരിക്കുന്നത്. സത്യസങ്കല്പനാം ഈശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. ഈശ്വരൻ സത്യസങ്കല്പനാണ്, സത്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഈശ്വരൻ ഒരു സങ്കല്പം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും മിഥ്യയായി, ഒരു പഴങ്കഥയായി, കടങ്കഥയായി മാറുന്ന ഒരു പ്രശ്നമേയില്ല, അത് നടന്നിരിക്കും. അതാണ് നിർണയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ, ഈശ്വരന്റെ അഭിമതം ഒരിക്കലും പാഴാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. ഞാൻ എന്തിന് ഇതൊക്കെ പറയുന്നു എന്ന് നിനക്ക് സംശയമുണ്ടാകാം, വിഭീഷണൻ രാവണനോട് പറയുകയാണ്. ആ സംശയം നീ ചോദിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ആ സംശയം നീ ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സിലുള്ള ആ സംശയത്തിന് ഞാൻ മറുപടി പറയാം. എന്നിട്ട് പറയുന്നു, സേവിക്കുന്നവർക്ക് അഭയം നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയണം, ഭക്തപ്രിയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക, കരുണാമയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക, ആശ്രിത വത്സലനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക, ഭക്തിയും മുക്തിയും നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് രാവണ നീ അറിയണം. അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ മടി കൂടാതെ നിത്യവും സേവിക്കുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ രാവണ, ജ്യേഷ്ഠനായ രാവണ, നിനക്ക് ചെയ്യാനുള്ളൂ. എന്നിട്ട് ആ വിഭീഷണൻ തന്റെ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്, ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കണം. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്ത് തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. നിസ്സാരമാണ്, ചെറിയൊരു കാര്യമാണ് വിഭീഷണൻ പറയുന്നത്. സീതയെ തിരികെ കൊടുക്കുക, സീതയെ തിരിച്ച് ശ്രീരാമന് കൊണ്ടു കൊടുക്കുക. ആ പാദങ്ങളിൽ വീണ് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക. കൈ തൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലുക, ചൊല്ലിയാൽ, അങ്ങനെ ചൊല്ലിയാൽ, അതായത് കൈ തൊഴുത് കൈ കൂപ്പി എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടും ഏവനും. വിഷ്ണുപദം നൽകും, വിഷ്ണുപദം നൽകുന്ന മോക്ഷം നൽകും. കൈ തൊഴുത് അപേക്ഷിക്കുന്ന ഒരാളിനെയും മഹാവിഷ്ണു എന്താണ് പരിഗണിക്കാതെ ഇരിക്കില്ല, അല്ലെ, കണ്ടില്ലെന്ന് നടിക്കുകയില്ല. തീർച്ചയായും അദ്ദേഹത്തിന് അതിന്റെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് തൻ പദം നൽകിയിടും ഏവനും, മോക്ഷം നൽകും. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും, നമ്മുടെ തമ്പുരാനായ ശ്രീരാമനോളം കൃപ, ദയ, അനുതാപം മറ്റാർക്കും തന്നെ ഈ ലോകത്തില്ല. അത്രമാത്രം ദയാവാനാണ്, കാരുണ്യവാനാണ് ശ്രീരാമൻ. രാവണന്റെ ഇനി എന്തെല്ലാം സീതയെ മോഷ്ടിച്ചുകൊണ്ട് വന്നെന്നോ അതൊന്നും അദ്ദേഹം മനസ്സിലേക്ക് കൊണ്ടുവരികയില്ല. ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞ്, ചെയ്ത പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് ആ മോക്ഷത്തിനായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് ചെയ്യാൻ രാവണ നീ തയ്യാറാകണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇതിനു മുമ്പ് ശ്രീരാമൻ ചെയ്ത ചില കാര്യങ്ങൾ രാവണന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ നേരത്തെ വിഭീഷണൻ പറഞ്ഞ പോലെ ഒരു ജ്ഞാനിയുടെ, അറിവുള്ളവന്റെ ചുമതലയാണ് അജ്ഞാനിയായ, അറിവില്ലാത്തവനായ ഒരാളിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ്, ഏതൊക്കെ സംഭവങ്ങളാണ് ശ്രീരാമന്റെ ഈ അവതാരത്തിൽ തന്നെ, ശ്രീരാമനെ അവതരിച്ചതിന് ശേഷം ഉള്ള സമയത്ത് തന്നെ, നേരത്തെ പറഞ്ഞ എന്താണ്, ഇതിനു മുമ്പുള്ള മറ്റ് അവതാരങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയാൻ പോകുന്ന എന്താണ്, ഈ അവതാരത്തിൽ ശ്രീരാമനായി, ദശരഥപുത്രനായി ജനിച്ചതിന് ശേഷം ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് വരെ ശ്രീരാമൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ്.
ആണ് വിഭീഷണൻ. എന്തൊക്കെ പറയുന്നു? ബാലനാ

0: ആയിരുന്ന രാമനാണ് ഒരൊറ്റ അമ്പ് കൊണ്ട് താടകയെ വധിച്ചത് എന്ന് രാവണ നീ അറിയണം. അതുപോലെ സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും വധിച്ചിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷ ചെയ്തു കൊടുത്ത ആരാണ്? ബാലനായിരുന്ന ശ്രീരാമനാണ്. ശാപം നിമിത്തം ഒരു ശാപം ലഭിച്ച് ഒരു കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന അഹല്യയ്ക്ക് തന്റെ തൃക്കാലിന്റെ സ്പർശം കൊണ്ട് മാത്രം ശാപമോക്ഷം നൽകിയത് ശ്രീരാമനാണ്. സീതയെ വിവാഹം കഴിച്ചോണ്ട് അദ്ദേഹം വരികയായിരുന്നു. ആ വഴിയിൽ തടസ്സമായിട്ട് നിന്നത് ആരാണ്? മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്ന ആരാണ്? സാക്ഷാൽ പരശുരാമനാണ്. എന്നിട്ടും ആ പരശുരാമനെയും ജയിച്ചവനാണ് ശ്രീരാമൻ. വിരാധനെ വധിച്ചു, ഖരനെ വധിച്ചു, വീരശൂര പരാക്രമിയായ ബാലിയെ വധിച്ചു. ഇതെല്ലാം ചെയ്താരാണ്? ശ്രീരാമനാണ് ചെയ്തത്. ഇനിയും വിഭീഷണന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട്. അടുത്ത ക്യാപ്സ്യൂളിൽ കൂടി വിഭീഷണന്റെ സംഭാഷണം തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം.

ಬಾಲ್ ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM.

0: മുരുകൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 81212126080.
7: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
8: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
7: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
8: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
9: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുനം 90.4 FM.

ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 28. ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതും ചരൺ സിംഗ് ഇന്ത്യയുടെ 7-ാമത്തെ പ്രധാനമന്ത്രിയായതും ആസാമിലെ ദിബ്രു സെയ്ലോവ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നതുമൊക്കെ ഒരു ജൂലൈ 28-നായിരുന്നു. ജൂലൈ 28-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 28. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. ആരോഗ്യകരമായ ഒരു മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറയ്ക്ക് സുസ്ഥിരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം, ഇതിന്റെ പ്രാധാന്യം ലോകത്തെ അറിയിക്കാൻ എല്ലാ വർഷവും ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനമായി ആഘോഷിക്കുന്നു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മാരകമായ കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസാണ് ഹെപ്പറ്റൈറ്റിസ്. പൊതുജന ആരോഗ്യത്തിന് ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് 2030-ഓടുകൂടി നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ആയിരത്തി 1914 ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ച് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ജൂലൈ 28-നായിരുന്നു.

0: നാസ രൂപീകരണം സംബന്ധിച്ച് നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് ആക്ട് US കോൺഗ്രസ് അംഗീകരിച്ചത് 1958 ഇന്നേ ദിവസമായിരുന്നു. July 29, 1978 ചരൺ സിംഗ് ഇന്ത്യയുടെ 7-ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. July 1997 അസമിലെ ദിബ്രു സെയ്ലോവ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത്. 1997 ഹൈക്കോടതി വിധി വന്നത് 1997 ഇന്നേ ദിവസമായിരുന്നു. 1858 July 28 വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1921 ഇന്നേ ദിവസമായിരുന്നു. 0 മലബാർ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയുമായ വിശുദ്ധ അൽഫോൺസാമയുടെ ചരമദിനമാണ് ഇന്ന്. 1946 July 28 അവർ അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: This is Radio Santhanam 90.4 FM. Stay tuned.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കർക്കിടക മാസത്തിനോടനുബന്ധിച്ചുള്ള രാമായണ പാരായണം.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നടക്കുന്നുണ്ട്.
1: കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാം. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴ വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
3: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
2: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, DMK തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു ത്തിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെയടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർ മന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ഓളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ

0: ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
1: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിനു മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
1: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും. പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതി കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യ ദിനം ക്വാന്തം അവ്യയം പശ്യാമഹ. ഇന്നത്തെ ദിവസം ക്വാന്തം അവ്യയം നോക്കാം. സാധക ഉപവിശ്യ ധ്യാനം കരോതി, സാധകൻ ഇരുന്നു കൊണ്ട് ധ്യാനത്തെ ചെയ്യുന്നു. സാധക ഉപവിശ്യ ധ്യാനം കരോതി, സാധകൻ ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്യുന്നു. സാധക ഉപവിശ്യ ധ്യാനം കരോതി. അധ്യാപക ലിഖിത്വാ പാഠയതി, അധ്യാപകൻ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അധ്യാപക ലിഖിത്വാ പാഠയതി, അധ്യാപകൻ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അധ്യാപക ലിഖിത്വാ പാഠയതി. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു, താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയൂ. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു, താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയൂ. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു. ഭവതി ശ്ലോകം ഉക്ത്വാ ഉപവിശതു, ഭവതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇരുന്നോളൂ. ഭവതി ശ്ലോകം ഉക്ത്വാ ഉപവിശതു, ഭവതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇരുന്നോളൂ. സേവക പാത്രം പ്രക്ഷാള്യ പാകം കരോതി, ജോലിക്കാരൻ പാത്രം കഴുകിക്കൊണ്ട് പാകം ചെയ്യുന്നു. സേവക പാത്രം പ്രക്ഷാള്യ പാകം കരോതി, ജോലിക്കാരൻ പാത്രം കഴുകിക്കൊണ്ട് പാകം ചെയ്യുന്നു. സേവക പാത്രം പ്രക്ഷാള്യ പാകം കരോതി. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി, സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് സംശയത്തെ ചോദിക്കുന്നു. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി, സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് സംശയത്തെ ചോദിക്കുന്നു. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി. തേ രാത്രൌ ക്ഷീരം പ്രീതിത്വാ നിദ്രാം കുർവന്തി, അവർ രാത്രിയിൽ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്നു. തേ രാത്രൌ ക്ഷീരം പീത്വാ നിദ്രാം കുർവന്തി, അവർ രാത്രിയിൽ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്നു. തേ രാത്രൌ ക്ഷീരം പീത്വാ നിദ്രാം കുർവന്തി. അഹം ധനം ദത്വാ ഫലം ക്രീണാമി, ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. ഫലം എന്ന് പറയുന്നത് പഴം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഹം ധനം ദത്വാ ഫലം ക്രീണാമി, ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. അഹം ധനം ദത്വാ ഫലം ക്രീണാമി. മാതാ പുഷ്പം

0: ആനീയ പൂജാം കരോതി. മാതാവ് പുഷ്പം കൊണ്ടുവന്ന് പൂജയെ ചെയ്യുന്നു. മാതാവ് പുഷ്പം കൊണ്ടുവന്ന് പൂജയെ ചെയ്യുന്നു. മാതാ പുഷ്പം ആനീയ പൂജാം കരോതി. ഛാത്രഃ സന്ദേഹം പൃഷ്ട്വാ ഉപവിശതി. വിദ്യാർത്ഥി സംശയം ചോദിച്ചിട്ട് ഇരിക്കുന്നു. ഛാത്രഃ സന്ദേഹം പൃഷ്ട്വാ ഉപവിശതി. വിദ്യാർത്ഥി സംശയം ചോദിച്ചിട്ട് ഇരിക്കുന്നു. ഛാത്രഃ സന്ദേഹം പൃഷ്ട്വാ ഉപവിശതി. പിതാ പത്രികാം പഠിത്വാ വിഷയം ജാനാതി. അച്ഛൻ പത്രം പഠിച്ച് വിഷയത്തെ അറിയുന്നു. പിതാ പത്രികാം പഠിത്വാ വിഷയം ജാനാതി. അച്ഛൻ പത്രം പഠിച്ച് വിഷയത്തെ അറിയുന്നു. പിതാ പത്രികാം പഠിത്വാ വിഷയം ജാനാതി. അഹം ഘടീം ദൃഷ്ട്വാ സമയം വദാമി. ഞാൻ ഘടികാരം നോക്കിയിട്ട് സമയം പറയാം. അഹം ഘടീം ദൃഷ്ട്വാ സമയം വദാമി. ഞാൻ ഘടികാരം നോക്കിയിട്ട് സമയം പറയാം. അഹം ഘടീം ദൃഷ്ട്വാ സമയം വദാമി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: Music with Radio Santhanam 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2026 ജൂലൈ 28 ആഗോളതലത്തിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കും. നമുക്ക് അത് തകർക്കാം എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഔദ്യോഗിക പ്രമേയം. ഇത് വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ തകർക്കുന്നതിലും അപമാനം കുറയ്ക്കുന്നതിലും പരിശോധന, വാക്സിനേഷൻ, ജീവൻ രക്ഷിക്കുന്ന ചികിത്സകൾ എന്നിവയിലേക്കുള്ള തുല്യമായ പ്രവേശനം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2030 പൊതുജനാരോഗ്യ ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ത്വരിതപ്പെടുത്തുന്നതിനായി റിയോ ഡി ജനീറോയിൽ നടക്കുന്ന എയ്ഡ്സ് 2026 സമ്മേളനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ബ്രസീൽ സർക്കാരും ചേർന്ന് ഒരു ഉന്നതതല പരിപാടി സംഘടിപ്പിക്കും. പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ PAHO പോലുള്ള സംഘടനകൾ കരൾ ക്യാൻസർ, സിറോസിസ് തുടങ്ങിയ വിട്ടുമാറാത്ത സങ്കീർണതകൾ തടയുന്നതിന് വിവരങ്ങളിലും അവബോധത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള പ്രതിരോധ വാക്സിനുകളും ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള രോഗശാന്തി ഓറൽ ചികിത്സകളും ലഭ്യമാണെങ്കിലും ലോകമെമ്പാടുമായി 287 ദശലക്ഷത്തിലധികം ആളുകൾ വിട്ടുമാറാത്ത വൈറൽ അണുബാധകളുമായി ജീവിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിലെ വിടവുകൾ മറികടക്കുന്നതിനും രോഗനിർണയത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും രോഗത്തിന്റെ നിശബ്ദ വ്യാപനം അവസാനിപ്പിക്കുന്നതിനും സർക്കാരുകളെയും വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വാർഷിക പരിശോധനാ കേന്ദ്രമായി ഈ ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസ് 2027മായി ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ, 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ
1: ഭാരതീയതാ ഭാവന വിസ്താര ഹുവാസിക മാനസികതോസ് കദം ഉഠായേ വികാസ് ജനസേവാത്ര നിരന്തര ആഗെ ബഢേഗി തഥാ ഹം സബ് നീ സങ്കല്പ ഉത്സാഹ ലക്ഷ്യ അഗ്രസര.
0: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൌപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്വമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
2: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10-ന്റെയും 20-ന്റെയും പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു.

നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: EVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN റാഗ്നാർ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
1: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംമസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: യുവവാണി.

0: ಯುವ ಸಾಹಿತಿ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം മീര കൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥകൾ കേൾക്കാം.
1: ഉരുക്കൾ. യശോധരയുടെ താലികെട്ടിന്റെ അന്നു തന്നെയാണ് വെളുമ്പിയുടെ വിലയുറപ്പിക്കാൻ കച്ചവടക്കാരും എത്തിയത് മണ്ഡപത്തിലേക്ക്.
2: റേഡിയോ സാന്ത്വനം

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Community Radio Santhanam 90.4 FM il ippol kelkam വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് കല, ജെർലിൻ, പ്രീത, സോണി, സിറിൽ, ജോസ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് കലാജെർലിനും സംഘവും അവതരിപ്പിച്ച ക്രിസ്തീയ ഭക്തിഗാനം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ്, 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. 2026 ജൂലൈ 28 ആഗോളതലത്തിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കും. നമുക്ക് അത് തകർക്കാം എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഔദ്യോഗിക പ്രമേയം. ഇത് വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ തകർക്കുന്നതിലും അപമാനം കുറയ്ക്കുന്നതിലും പരിശോധന, വാക്സിനേഷൻ, ജീവൻ രക്ഷിക്കുന്ന ചികിത്സകൾ എന്നിവയിലേക്കുള്ള തുല്യമായ പ്രവേശനം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2030 പൊതുജനാരോഗ്യ ഭീഷണിയായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ത്വരിതപ്പെടുത്തുന്നതിനായി റിയോ ഡി ജനീറോയിൽ നടക്കുന്ന എയ്ഡ്സ് 2026 സമ്മേളനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ബ്രസീൽ സർക്കാരും ചേർന്ന് ഒരു ഉന്നതതല പരിപാടി സംഘടിപ്പിക്കും. പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ PAHO പോലുള്ള സംഘടനകൾ കരൾ ക്യാൻസർ, സിറോസിസ് തുടങ്ങിയ വിട്ടുമാറാത്ത സങ്കീർണതകൾ തടയുന്നതിന് വിവരങ്ങളിലും അവബോധത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള പ്രതിരോധ വാക്സിനുകളും ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള രോഗശാന്തി ഓറൽ ചികിത്സകളും ലഭ്യമാണെങ്കിലും ലോകമെമ്പാടുമായി 287.7 ദശലക്ഷത്തിലധികം ആളുകൾ വിട്ടുമാറാത്ത വൈറൽ അണുബാധകളുമായി ജീവിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിലെ വിടവുകൾ മറികടക്കുന്നതിനും രോഗനിർണയത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും രോഗത്തിന്റെ നിശബ്ദ വ്യാപനം അവസാനിപ്പിക്കുന്നതിനും സർക്കാരുകളെയും വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വാർഷിക പരിശോധനാ കേന്ദ്രമായി ഈ ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. ദ സെന്റർ ഇസ് സെറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അമെൻമെന്റ് ബിൽ 2026 in the Lok Sabha on Monday, July 27, amid growing calls for stricter safeguards against examination malpractices. Rajasthan launched the Rajasthan State Water Plan 2047 on 24 July 2026 with a long-term framework for river linking projects, groundwater conservation and public participation. The state also listed major drinking water and irrigation works including the Rajmal Sedu Link Project, the Yamuna Water Agreement and urban water supply projects under Amrit 2. Waves of India Festival is being held from 24 July to 7 August 2026 in New Delhi. The festival is organized by the Office of the Development Commissioner, Handlooms, under the Ministry of Textiles, Government of India, at the Central Cottage Industries Emporium on Janpath. Andhra Pradesh Chief Electoral Officer Vivek Yadav has said that the ongoing Special Intensive Revision (SIR) of electoral rolls has identified 15.22 lakh deceased electors, 14.43 lakh electors who have permanently shifted to other constituencies, and 7.37 lakh electors with duplicate enrollments. Ministry of Women and Child Development has approved the upgradation of 2 lakh Anganwadi centers across India into Saksham Anganwadis for improved nutrition and early childhood care and education (ECCE) activities. The upgradation is part of Mission Sankhyam Anganwadi and Portion 2, which combines Anganwadi services, Portion Abhiyan and the scheme for adolescent girls.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. മാമ്പഴം കിട്ടിയേ എന്ന ഒരു കുഞ്ഞു കഥയാണ് ഇന്നിവിടെ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ഒരു ദിവസം നീനോ മാൻ ചന്തയിൽ നിന്നും കുറെ മാമ്പഴം വാങ്ങിക്കൊണ്ടുവന്നു. കൊണ്ടുവരാൻ പറ്റിയില്ല, കൊണ്ടുവരാൻ നോക്കി. ഹായ്, നല്ല മാമ്പഴം, ഇത് കുട്ടികൾക്ക് കൊടുക്കാം, നീനോ കരുതി. അങ്ങനെയാണ് മാമ്പഴം വാങ്ങാനായിട്ട് എത്തിയത്. വാങ്ങിയ മാമ്പഴം എല്ലാം ഒരു കുട്ടയിലാക്കി നീനോ മാൻ വീട്ടിലേക്ക് നടന്നു. കുറേ ദൂരം നടന്നതും നീനോ മാൻ അമ്മയ്ക്ക് കൈ വേദനിച്ചു. ഇത്രയും മാമ്പഴവും ചുമന്നുകൊണ്ട് വീട്ടിലെത്തിക്കാൻ പാടാണല്ലോ. നീനുമാൻ അമ്മയ്ക്ക് വിഷമമായി. പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടി ഒറ്റ വീഴ്ച. ധും, കുട്ട തെറിച്ചുപോയി. മാമ്പഴം പല വഴിക്കായിട്ട് ചിതറിപ്പോയി. അപ്പോഴതാ കുറേ ചുണ്ടലിക്കുട്ടന്മാർ പാഞ്ഞു വരുന്നു. അവർ മാമ്പഴമെല്ലാം എടുത്ത് വേഗം സ്ഥലം വിട്ടു. ഷോ, മക്കൾക്ക് കൊടുക്കാൻ ഒരു മാമ്പഴം പോലും കിട്ടിയില്ലല്ലോ, എല്ലാം ആ ചുണ്ടലികൾ കൊണ്ടുപോയല്ലോ. നീനുമാൻ അമ്മ സങ്കടം സഹിക്കാതെ വീട്ടിലേക്ക് നടന്നു. നടന്ന് നടന്ന് വീട്ടിലെത്തിയതും നീനുമാൻ അമ്മ ഞെട്ടിപ്പോയി. അതാ ചുണ്ടലിക്കുട്ടന്മാരെല്ലാം വീടിന് മുന്നിലിരിക്കുന്നു. അവരുടെ എല്ലാം കൈകളിൽ മാമ്പഴവും ഉണ്ട്. കുട്ടയും ചുമന്ന് നടക്കാൻ പറ്റാതിരുന്ന മാനമ്മയെ സഹായിക്കാനാണ് ഞങ്ങൾ മാമ്പഴവും എടുത്ത് നേരത്തെ ഇഞ്ഞു പോന്നത്, ചിണ്ടനലി പറഞ്ഞു. നീനുവിന് സന്തോഷമായി. അവൾ മക്കൾക്കെല്ലാം മാമ്പഴം നൽകി. എന്നിട്ടോ എലിക്കുട്ടന്മാർക്കും ഇഷ്ടം പോലെ മാമ്പഴം നൽകി. കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ തീരുകയാണ്. നാളെ മറ്റൊരു കഥയുമായിട്ട് എത്താം.

0: സ്റ്റോറീസ് അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ജീവിതത്തിൻ്റെ ഏത് തുറയിലും വിജയിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഗുണവും സ്വഭാവവിശേഷവുമാണ് കേൾക്കുക, കേൾക്കാൻ സന്നദ്ധനാകുക എന്നത്. ഒരു ഉന്നത സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ തനിക്കെല്ലാം അറിയാമെന്നും സർവവിജ്ഞാന കോശമാണെന്നും സർവജ്ഞപീഠത്തിൽ കയറിക്കഴിഞ്ഞുവെന്നും ഒക്കെ ധരിച്ചു വശാകുന്നവർ കാലക്രമത്തിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാനാണ് സാധ്യത കൂടുതൽ. ആരെയും നാം നിസ്സാരരായി കാണരുത്. എല്ലാവർക്കും അവരെത്ര ചെറിയവരാണെങ്കിലും ശരി, ജീവിതാനുഭവങ്ങളും പരിചയ സമ്പത്തും നൽകിയ ഉൾക്കരുത്തുണ്ട്. അവരിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഒരു MD തന്റെ അറ്റൻഡറിൽ നിന്ന് പോലും പലതും പഠിക്കാനുണ്ട്. ഒരു ബാങ്ക് മാനേജറാണെന്ന് കരുതുക, പെട്ടെന്നൊരു ദിവസം ചാർജെടുത്ത് ആരുടെയും സഹായം കൂടാതെ ഭരണം തുടങ്ങിക്കളയാം എന്ന് കരുതരുത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുണ്ട്, എന്താണ് ആ ബ്രാഞ്ചിന്റെ ചരിത്രം, ആരൊക്കെയാണ് അവിടുത്തെ പ്രധാന ഉപഭോക്താക്കൾ, എന്തൊക്കെയാണ് അവിടെ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ബാങ്കിങ് മേഖലകൾ, ഇങ്ങനെ പലതും ഒരു മാനേജർ അറിയേണ്ടതുണ്ട്. ബ്രാഞ്ചിന്റെ തുടക്കം മുതൽ അവിടെയുള്ള ഒരു താഴ്ന്ന ജീവനക്കാരന് ചിലപ്പോൾ താങ്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകാൻ കഴിയുമായിരിക്കും. ഒരു ഹെഡ്മാസ്റ്ററായി പുതിയ സ്കൂളിൽ ചുമതല ഏറ്റെടുത്താലും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സ്കൂളിന്റെ ചരിത്രം, ഇതപര്യന്തമുള്ള നേട്ടങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, കലാകായിക പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിയന്തര ആവശ്യങ്ങൾ എന്നിങ്ങനെ സ്കൂളിന്റെ പൊതുവായ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആരും പറയുന്നത് കേൾക്കില്ല, ആർക്കും അവസരം നൽകില്ല, എനിക്കെല്ലാം അറിയാം, ഈ മനോഭാവവുമായി മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. അതിനേറ്റവും ആവശ്യം ആര് എന്ത് പറഞ്ഞാലും അത് കേൾക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുക എന്നതാണ്. നമുക്ക് ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ന്യൂ ജനറേഷന് വേണ്ടി അവർക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള, ഇഷ്ടമുള്ള, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ തരംഗങ്ങൾ ആയിരിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് ഉൾപ്പൊള്ളിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയയിലെ സംഗീത ആരാധകർക്കിടയിൽ തരംഗമായി പടരുകയാണ് അക്സോമാനിയ. ഗ്ലോബൽ വൈറൽ ചാർട്ടിൽ 4 സ്ഥാനത്തെത്തിയ അക്സോമാനിയക്കിന്റെ അംശം എന്ന മലയാളം തമിഴ് ഗാനമാണ് ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് വൈറലായി കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലല്ലാത്ത ഒരു പ്രാദേശിക ഇന്ത്യൻ സംഗീതം ഇത്രയും ഹിറ്റ് തരംഗം തീർക്കുന്നത് അപൂർവമാണ്. വീഡിയോ പുറത്തിറങ്ങിയ ശേഷം ഇതുവരെ 80 ലക്ഷത്തിലേറെ പ്രേക്ഷകരാണ് ഈ ഗാനം തിരഞ്ഞ് യൂട്യൂബിലെത്തിയത്. അക്സോമാനിയക് എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശി ആരൺ സെലസ്റ്റിൻ, ഭൂമി, MHR, സർക്കിൾ ടോൺ എന്നിവർ ചേർന്നാണ് ഈ പാട്ട് ഒരുക്കിയിരിക്കുന്നത്. സിനിമാറ്റിക് രീതിയിൽ ചിത്രീകരിച്ച ഗാനത്തിന് പ്രണയവും മരണവും കാമവും ചേർന്നൊഴുകുന്ന പശ്ചാത്തലം പുതുമ പകരുന്നു. പുരാണത്തിലെ കാമദേവന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ ഗാനം ക്ലാസിക്കൽ സംഗീതത്തിനൊപ്പം റിഥം ആൻഡ് ബ്ലൂസ്, ഹിപ് ഹോപ്പ് സംഗീത

ത്തിന്റെ കൂടി ഫ്യൂഷനാണ്. ഞാൻ ഗന്ധർവൻ എന്ന പത്മരാജൻ ചിത്രത്തിലെ ഗന്ധർവ കഥാപാത്രവും പാട്ടിൽ മിന്നിമറയുന്നു. പ്രാദേശികമായി അടിവേരുകളുള്ള ഇന്ത്യൻ സംഗീതത്തിന് ലോകമാകെ ആരാധകരെ നേടിക്കൊടുക്കുന്ന അംശം ഗാനം ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീലുകളിലും

0: 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കേൾക്കാനുള്ള സന്നദ്ധത എന്ന ഗുണം എങ്ങനെ വളർത്തിയെടുക്കാം, ഇതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണമെങ്കിൽ ഒരാൾക്ക് ക്ഷമ എന്ന വിശേഷ ഗുണം ഉണ്ടായേ മതിയാകൂ. ക്ഷമയില്ലാത്തവർ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാനാണ്? ഒരു ഔദ്യോഗിക പദവി വഹിക്കുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരും കാണാനും സംസാരിക്കാനും വരും. അവരെ ശല്യക്കാരായി കാണുകയല്ല വേണ്ടത്. ഒരുപക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ ബാലിശമായി തോന്നുന്നുവെങ്കിൽ നയത്തിൽ സംസാരം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമയം ആവശ്യമില്ലാതെ അപഹരിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുതെന്ന് മാത്രം. ചിലപ്പോൾ കാഴ്ചയിലോ ബാഹ്യ രൂപത്തിലോ ബാഹ്യ പ്രകടനങ്ങളിലോ വേഷവിധാനത്തിലോ അത്ര ആകർഷകമായ വ്യക്തിത്വമല്ലെന്ന് തോന്നിപ്പിക്കുന്നവർക്കും കാമ്പും കഴമ്പുമുള്ള പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാൻ കഴിയും. അവരോട് ഒരിക്കലും മുൻവിധിയോടുകൂടിയ സമീപനം സ്വീകരിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ഭാഗധേയം മാറ്റിമറിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളാകും അവർക്ക് സമർപ്പിക്കാനുണ്ടാകുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അതേപടി സ്വീകരിക്കണമെന്ന് ഇവിടെ അർത്ഥമാക്കുന്നില്ല. ആവശ്യമായ മാറ്റങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ, മിനുസപ്പെടുത്തൽ, പരിവർത്തനങ്ങൾ തുടങ്ങിയവ നടത്തി അവരുടെ ആശയങ്ങളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ആരെയും ചെറുതായി കാണുകയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യരുത്. വ്യക്തി ജീവിതത്തിലും ഈ പറഞ്ഞതെല്ലാം ബാധകമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രായത്തിൽ മൂത്തവർ ഗ്രഹനാഥന്മാരായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടി പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഒരു സഹായിയായി നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള ആശയങ്ങൾ ലഭിക്കുക. നാട്ടറിവുകൾ, കേട്ടറിവുകൾ, ഇങ്ങനെ പലതും നമുക്ക് സഹായത്തിനെത്തും, നാം അവയെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ. ഉത്തരവാദപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും അവലോകന യോഗങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇവ പലപ്പോഴും യാതൊരു പ്രയോജനവുമില്ലാതെയാകുകയാണ് പതിവ്. ഇത്തരം യോഗങ്ങൾ റേഡിയോ TV പ്രോഗ്രാം പോലെ ഒരു വശം മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാകുന്നതായി മാറുന്നതാണ് അനുഭവം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിനുള്ള ക്ഷമയില്ലായ്മയും താൻ ബോസാണെന്നും ബോസ് എല്ലാം അറിയുന്നവനാണെന്നും ബോസിനൊരിക്കലും തെറ്റുപറ്റില്ലെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹന്ത, ഇതാണ് ഇത്തരം യോഗങ്ങളുടെ പരാജയത്തിന് കാരണം. കിഞ്ചന വർത്തമാനം ഒരു തന്ത വൈബാണ് എന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ന്യൂജെന് വേണ്ടി, ജെൻസികൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങൾ. ഏയ് നീലോത്തി നീലോത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഈ മനോഹര ഗാനം കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഒന്ന് സംശയിക്കും, ഇത് കുറച്ചുനാൾ മുമ്പ് എവിടെയോ കേട്ടതാണല്ലോ എന്ന്. ശരിയാണ്, ചില ഗാനങ്ങൾ റിലീസ് ചെയ്ത് അല്പം വൈകി മാത്രമാണ് ട്രെൻഡിങ് ആകുന്നത്. സിറൈ എന്ന തമിഴ് ചിത്രത്തിലെ ഈ ഗാനവും അക്കൂട്ടത്തിൽ പെടും. ചിന്മയി ശ്രീപദയും സൂരജ് സന്തോഷും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന് വരികൾ എഴുതിയത് സാരഥിയാണ്. ജസ്റ്റിൻ പ്രഭാകരന്റേതാണ് സംഗീതം. LK അക്ഷയ് കുമാറും അനിഷ്മയും പ്രണയ ജോഡികളായി എത്തിയ ചിത്രത്തിൽ വിക്രം പ്രഭുവും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഏതാനും മാസം മുമ്പ് ഇറങ്ങിയതാണെങ്കിലും ഈ ഗാനം അടുത്തിടെയാണ് ഇൻസ്റ്റാ റീലുകളിലടക്കം വീണ്ടും തരംഗമായത്. യുവ ഗായകർ കവർ ഗാനം ആലപിച്ചും സെലിബ്രിറ്റികളടക്കം വീഡിയോ റീലുകൾ ചെയ്തും നീലോത്തി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാകുന്നതിന്റെ സന്തോഷത്തിലാണ് പാട്ടിന്റെ അണിയറ പ്രവർത്തകർ. സുരേഷ് രാജകുമാരി സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ ചിത്രത്തിലെ ഈ മെലഡി റൊമാൻറിക് ട്രാക്ക് ലൂപ്പ് മോഡിൽ ആവർത്തിച്ച് കേൾക്കുകയാണ് ഫീൽ ഗുഡ് ഗാനങ്ങളുടെ ആരാധകർ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പല ഓഫീസുകളിലും മേലധികാരികൾ അവർ നടത്തുന്ന യോഗങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്ന സഹപ്രവർത്തകരെയും കീഴ് ജീവനക്കാരെയും എഴുന്നേൽപ്പിച്ചു നിർത്തി ഇടം വലം നോക്കാതെ ശകാരിക്കുകയും അപമാനിച്ച് മനോവീര്യം കെടുത്തുകയുമാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതുമൂലം അവർക്ക് ശരിയായ ഫീഡ്ബാക്ക് ലഭിക്കുന്നില്ല. ഫീഡ്ബാക്കിന്റെ അഭാവത്തിൽ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാതെ പോകുന്നു. കാര്യങ്ങൾ താറുമാറാകുമ്പോഴും എല്ലാം ഭംഗിയായും ഗംഭീരമായും നടക്കുന്നുവെന്ന മിഥ്യാധാരണയാണ് നമുക്ക് ലഭിക്കുക. ഈ ശൈലി പിന്തുടരുന്നവർക്ക് അവരുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അഥവാ അറിയുമ്പോഴേക്കും കാര്യങ്ങൾ നിയന്ത്രണാതീതമായി കൈവിട്ടു പോകും. എന്നാൽ കൃത്യമായ ഫീഡ്ബാക്ക് ലഭിക്കുന്നവർ നിലവിലുള്ള ബിസിനസ് തന്ത്രങ്ങളിൽ കാലോചിതമായി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും പുരോഗതി കൈവരിക്കും. ഫീഡ്ബാക്കിനോട് മുഖം തിരിക്കുന്നവർ പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കുന്നതായും കാണപ്പെടാറുണ്ട്. ഏത് അധികാര സ്ഥാനത്തിനു ചുറ്റും സ്തുതി പാഠകരും മറ്റുമടങ്ങുന്ന അനുചര വൃന്ദം ഉണ്ടാകുക സ്വാഭാവികമാണ്. ചിലർക്ക് മുഖസ്തുതിയും പുകഴ്ത്തലും മാത്രം കേൾക്കാനായിരിക്കും താല്പര്യം. വിമർശനങ്ങൾ അവർക്ക് സ്വീകാര്യമേ അല്ല. എന്നാൽ ബുദ്ധിയുള്ളവർ വിമർശനങ്ങളെ കണ്ണാടി പോലെ കണക്കാക്കി ഉൾക്കൊള്ളുകയും സ്വഭാവം, പെരുമാറ്റം, ശൈലി എന്നിവയിലൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും. മറ്റുള്ളവർ പറയുന്നത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് കേൾക്കാൻ സന്നദ്ധത കാണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് സ്വീകരിക്കണം, എന്ത് നിരാകരിക്കണം എന്നൊക്കെയുള്ളത് സ്വന്തം തീരുമാനമാകണം. കാരണം അത് നമ്മുടെ വിവേകത്തെയും പക്വതയെയും അറിവിനെയും ആശ്രയിച്ചാണ് ഇരിക്കേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അസഹിഷ്ണുതയും അക്ഷമയും ഒഴിവാക്കിക്കൊണ്ട് കേൾക്കണം. പക്ഷേ തീരുമാനം നമ്മുടേത് മാത്രമാകണം എന്ന് സാരം. ഇത് ആർക്കും ഒരു ജീവിത വിജയ മന്ത്രമായി സ്വീകരിക്കാവുന്ന ഒന്നാണ്. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ജെൻസി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. ദേശീയ പുരസ്കാര ജേതാവായ ബുച്ചി ബാബു സന, തെലുങ്ക് സൂപ്പർ താരം രാം ചരണിനെ നായകനാക്കി സംവിധാനം ചെയ്ത പെദ്ധി എന്ന ചിത്രത്തിലെ ഹല്ലല്ലോ എന്ന ഗാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ നൃത്ത ഗാനരംഗത്തിൽ രാം ചരണിനൊപ്പം ഗ്ലാമറസ് വേഷത്തിൽ ശ്രുതി ഹാസനും ജാൻവി കപൂറും അണിചേരുന്നുണ്ട്. AR റഹ്മാന്റെ ഫാസ്റ്റ് നമ്പർ സംഗീതത്തിനൊപ്പം ഗ്ലാമർ സുന്ദരിമാരുടെ ഹൈ എനർജി ചുവടുകളും കൂടിയായപ്പോൾ പാട്ടിന് അടിച്ചുപൊളി വൈബായി എന്നാണ് യുവ ആരാധകരുടെ വിലയിരുത്തൽ. തെലുങ്കിൽ രക്ഷിത സുരേഷും ഹിന്ദിയിൽ ഹീറും ആലപിച്ചിരിക്കുന്ന ഗാനത്തിന് മലയാളത്തിൽ സ്വരം നൽകിയത് അമൃത സുരേഷാണ്. ആക്ഷനും ഡ്രാമയ്ക്കും റൊമാൻസിനും തുല്യ പ്രാധാന്യമുള്ള ഈ ത്രില്ലർ ചിത്രത്തിലെ മറ്റു ഗാനങ്ങളും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു.

ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: സന്തനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: All of our

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

ഒട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.
2: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ഇൻ അവർ റീഡിംഗ് റൂം വി ഹാവ് എക്സ്പ്ലോർഡ് മെനി വണ്ടർഫുൾ നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, എസേസ് ആൻഡ് പോയംസ്. Today I thought we have to step into another fascinating world, the world of dramas. Unlike other forms of literature, a play is meant not only to be read but also to be lived. Its characters breathe before us, they speak, they

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യ ദിനം ക്വാന്തം അവ്യയം പശ്യാമഹ. ഇന്നത്തെ ദിവസം ക്വാന്തം അവ്യയം നോക്കാം. സാധകഃ ഉപവിശ്യ ധ്യാനം കരോതി. സാധകൻ ഇരുന്നു കൊണ്ട് ധ്യാനത്തെ ചെയ്യുന്നു. സാധകഃ ഉപവിശ്യ ധ്യാനം കരോതി. സാധകൻ ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്യുന്നു. സാധകഃ ഉപവിശ്യ ധ്യാനം കരോതി. അധ്യാപകഃ ലിഖിത്വാ പാഠയതി. അധ്യാപകൻ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അധ്യാപകഃ ലിഖിത്വാ പാഠയതി. അധ്യാപകൻ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അധ്യാപകഃ ലിഖിത്വാ പാഠയതി. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു. താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയൂ. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു. താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയൂ. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു. ഭവതി ശ്ലോകം ഉക്ത്വാ ഉപവിശതു. ഭവതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇരുന്നോളൂ. ഭവതി ശ്ലോകം ഉക്ത്വാ ഉപവിശതു. ഭവതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇരുന്നോളൂ. സേവകഃ പാത്രം പ്രക്ഷാള്യ പാകം കരോതി. ജോലിക്കാരൻ പാത്രം കഴുകിക്കൊണ്ട് പാകം ചെയ്യുന്നു. സേവകഃ പാത്രം പ്രക്ഷാള്യ പാകം കരോതി. ജോലിക്കാരൻ പാത്രം കഴുകിക്കൊണ്ട് പാകം ചെയ്യുന്നു. സേവകഃ പാത്രം പ്രക്ഷാള്യ പാകം കരോതി. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി. സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് സംശയത്തെ ചോദിക്കുന്നു. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി. സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് സംശയത്തെ ചോദിക്കുന്നു. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി. തേ രാത്രൗ ക്ഷീരം പ്രീതീത്വാ നിദ്രാം കുർവന്തി. അവർ രാത്രിയിൽ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്നു. തേ രാത്രൗ ക്ഷീരം പീത്വാ നിദ്രാം കുർവന്തി. അവർ രാത്രിയിൽ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്നു. തേ രാത്രൗ ക്ഷീരം പീത്വാ നിദ്രാം കുർവന്തി. അഹം ധനം ദത്വാ ഫലം ക്രീണാമി. ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. ഫലം എന്ന് പറയുന്ന പഴം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഹം ധനം ദത്വാ ഫലം ക്രീണാമി. ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. അഹം ധനം ദത്വാ ഫലം ക്രീണാമി. മാതാ പുഷ്പം ആനീയ പൂജാം കരോതി. മാതാവ് പുഷ്പം കൊണ്ടുവന്ന് പൂജയെ ചെയ്യുന്നു. മാതാവ് പുഷ്പം കൊണ്ടുവന്ന് പൂജയെ ചെയ്യുന്നു. മാതാ പുഷ്പം ആനീയ പൂജാം കരോതി. ഛാത്രഃ സന്ദേഹം പൃഷ്ട്വാ ഉപവിശതി. വിദ്യാർത്ഥി സംശയം ചോദിച്ചിട്ട് ഇരിക്കുന്നു. ഛാത്രഃ സന്ദേഹം പൃഷ്ട്വാ ഉപവിശതി. വിദ്യാർത്ഥി സംശയം ചോദിച്ചിട്ട് ഇരിക്കുന്നു. ഛാത്ര സന്ദേഹം പൃഷ്ട്വ ഉപവിശതി. പിത പത്രികാം പഠിത്വ വിഷയം ജാനാതി. അച്ഛൻ പത്രം പഠിച്ച് വിഷയത്തെ അറിയുന്നു. പിത പത്രികാം പഠിത്വ വിഷയം ജാനാതി. അച്ഛൻ പത്രം പഠിച്ച് വിഷയത്തെ അറിയുന്നു. പിത പത്രികാം പഠിത്വ വിഷയം ജാനാതി. അഹം ഘടീം ദൃഷ്ട്വ സമയം വദാമി. ഞാൻ ഘടികാരം നോക്കിയിട്ട് സമയം പറയാം. അഹം ഘടീം ദൃഷ്ട്വ സമയം വദാമി. ഞാൻ ഘടികാരം നോക്കിയിട്ട് സമയം പറയാം. അഹം ഘടീം ദൃഷ്ട്വ സമയം വദാമി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇറാഖിലെ എർബിലിലുള്ള US കോൺസുലേറ്റിന് സമീപം ആക്രമണമെന്ന് റിപ്പോർട്ട്. എർബിലിൽ 7 തവണ സ്ഫോടനമുണ്ടായതായി ഇറാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 ഇറാനിയൻ ഡ്രോണുകൾ എർബിലിന് സമീപമുള്ള ഖലിഫാൻ സോറൻ മേഖലകളിൽ ആക്രമണം നടത്തിയതായി ഇറാഖ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആക്രമണം പ്രതിരോധിക്കാനായി 10-ലേറെ US യുദ്ധവിമാനങ്ങളും കണ്ടെത്തി. ഇറാഖിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഖോർമൂറും ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. ഇറാഖിലെ ഊർജ്ജ വിതരണത്തിന്റെ ഏറിയ പങ്കും ഇവിടെ നിന്നാണ്. ചൊവ്വാഴ്ച പുലർച്ചെ എർബിലിൽ ആക്രമണമുണ്ടായ സമയത്താണ് ഖോർമൂറിലും ആക്രമണമുണ്ടായതെന്ന് ഇറാഖ് പറഞ്ഞു. അത്യുഷ്ണത്തിന്റെ പിടിയിലുള്ള ഫ്രാൻസിലും സ്പെയിനിലും രാക്ഷസ കാട്ടുതീകൾ നിയന്ത്രണാതീതമായി പടരുന്നു. വിമാനങ്ങളിൽ നിന്ന് വെള്ളവും അഗ്നിശമനോപാധികളും ചീറ്റിച്ച് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതം. എന്നാൽ എല്ലാറ്റിനെയും മറികടന്ന് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ്. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ തീയെത്തി. മേഖലയിൽ ചെറിയ തോതിൽ മഴ ലഭിച്ചത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ആശ്വാസം പകർന്നു. എങ്കിലും പുതിയ ഉഷ്ണതരംഗം പ്രവചിക്കപ്പെട്ടിട്ടുള്ളതിനാൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ ആഴ്ചകളെടുക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രതിസന്ധി വിലയിരുത്താൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടിയന്തര യോഗം ചേർന്നു. 8.5 ലക്ഷം താമസക്കാരുള്ള ബോർഡോ ഉടൻ ഒഴിപ്പിക്കേണ്ടി വരില്ലെന്ന് കരുതുന്നതായി മേയർ അറിയിച്ചു. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങൾക്കാണെന്ന് ഇറാൻ. US സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാക്കേയി പറഞ്ഞു. ഹോർമൂസിന്റെ നിയന്ത്രണവും അതുവഴിയുള്ള സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുന്നതും സംബന്ധിച്ച ഇറാൻ ഒമാൻ ചർച്ചയിൽ US പങ്കാളിയായിട്ടില്ലെന്നും അറിയിച്ചു. ഇറാനിലെ 2 നീണ്ട ബോംബാക്രമണം US നിർത്തിയ സാഹചര്യത്തിൽ US ഗൾഫ് മേഖലയിലെ സഖ്യരാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള പ്രത്യാക്രമണം നിർത്തുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് ഹോർമൂസിന്റെ അധിപൻ തങ്ങൾ തന്നെയാണെന്ന പ്രഖ്യാപനവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിനായി ഭാരതീയ വിദ്യാഭവന്റെ SP ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് പ്രമുഖ ആഗോള എഡ്ടെക് പ്ലാറ്റ്ഫോമായ ഗ്രേറ്റ് ലേണിംഗുമായി കൈകോർക്കുന്നു. തൊഴിൽ രംഗത്തുള്ള പ്രൊഫഷണലുകൾക്ക് AI സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ബിസിനസ് പരിവർത്തനത്തിനാവശ്യമായുള്ള കഴിവുകൾ വികസിപ്പിക്കുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. UKയിൽ യുവ മേയറായി കൊല്ലം സ്വദേശിനി. മാടൻനട മിൻഷോ മൻസിഡിൽ അബ്സിൻ സനൂജ് സെയ്ദ് മുഹമ്മദിന്റെയും ബെനീറ്റയുടെയും മകളായ നൗറിൻ അബ്സിൻ സനൂജാണ് യുവ മേയറായി ചുമതലയേറ്റത്. സൗത്ത് ഹൻസ്ലി സ്കൂളിലെ 7 വിദ്യാർത്ഥിനിയാണ്. UK East റൈഡിംഗ് യോർക്ക്ഷയർ കൗൺസിലിലെ ആദ്യത്തെ യുവ മേയറായാണ് നൗറിൻ തെരഞ്ഞെടുക്കപ്പെട്ടത്.

0: ഒരു വർഷമാണ് മേയറുടെ കാലാവധി. മൂന്നാം ക്ലാസ് വരെ തൃശൂർ ഡോൺ ബോസ്കോ സ്കൂളിലായിരുന്നു നൗറിൻ പഠിച്ചത്. യുവാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, വിവിധ ദിനാഘോഷങ്ങൾ തുടങ്ങിയവയിൽ ചെയർമാനൊപ്പം പങ്കെടുക്കുക, യുവാക്കൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കുമിടയിലെ കണ്ണിയായി പ്രവർത്തിക്കുക എന്നിവയാണ് മേയറുടെ ദൗത്യം. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

വെറുതെ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് വലിക്കുക, അങ്ങനെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

കറന്റിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

ഞാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം കുതിരും

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.